പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 24 സമതല ഭൂമികകളിലാണ്. 1869 സെപ്റ്റംബർ 24 അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സുപ്രധാന സംഭവം നടന്ന ദിവസമാണ് 1869 സെപ്റ്റംബർ 24. അഭൂതപൂർവമായ വിധത്തിൽ അമേരിക്കയുടെ സ്വർണവിപണി അന്ന് തകർന്നുപോയി. ജെയ് ഗോൾഡ്, ജിം ഫിസ്ക് എന്നീ പണമിടപാടുകൾ നടത്തിയ ഒരു കള്ളക്കളിയുടെ ഫലമായിരുന്നു അത്. വാൾസ്ട്രീറ്റിലെ നിക്ഷേപകരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ സ്വർണം വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. തൽഫലമായി സ്വർണവില പൊതുവെ കുതിച്ചുയരാൻ തുടങ്ങി. ഓഹരി വിപണിയിലാകെ ഇത് പ്രതിസന്ധിയുണ്ടാക്കും എന്നൊരു ഘട്ടമുണ്ടായി. അപകടസ്ഥിതിയെ അതിജീവിക്കുന്നതിന് ഫെഡറൽ ഭരണകൂടം ഒരടിയന്തര നടപടി സ്വീകരിച്ചു. സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണം വൻതോതിൽ തുറന്ന വിപണിയിൽ വിൽക്കാൻ ആരംഭിച്ചു. ഇതോടെ സ്വർണവില പിന്നെയും ഇടിഞ്ഞു. ലക്ഷക്കണക്കിന് നിക്ഷേപകരെ പ്രതികൂലമായി ബാധിച്ച സംഭവമായി ഇത് മാറി. 1932 സെപ്റ്റംബർ 24 ഇന്ത്യയിലെ അസ്പൃശ്യരായ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പുതിയ ജനാധിപത്യ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് 1932 ആഗസ്റ്റ് 4 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന് അന്ത്യം കുറിച്ച പൂന ഉടമ്പടി സെപ്റ്റംബർ 24 ഒപ്പുവയ്ക്കപ്പെട്ടു. അവാർഡിനെ പൂർണമായും പിന്തുണച്ച ഡോക്ടർ ബി ആർ അംബേദ്കറും എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ആശയയുദ്ധം പൂന ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടതോടെ താൽക്കാലികമായി അവസാനിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ ഭിന്നിപ്പ് ഉളവാക്കി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണ് ബ്രിട്ടീഷുകാരുടെ നീക്കമെന്ന നിലപാടായിരുന്നു ഗാന്ധിജിയുടെ എതിർപ്പിന് കാരണം. സെപ്റ്റംബർ 18 മുതൽ ഉപവാസം ആരംഭിക്കുവാൻ ഗാന്ധിജി തയ്യാറായത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. 1996 സെപ്റ്റംബർ 24 71 ലോകരാഷ്ട്രങ്ങൾ ഒപ്പിട്ട കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന CTBT നിലവിൽ വന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: വില്യം ഹോൾ മൻഹണ്ടിന്റെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ട്, ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. യേശു ഒരു വീടിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിംഗ് ആണത്. മുള്ളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നതിനാൽ ആ വാതിലിൽ കൂടിയുള്ള പ്രവേശനം ദുർഗമമാണ്. അകത്തുനിന്നും സാക്ഷിയിട്ട് പൂട്ടിയിരിക്കുന്നതിനാൽ ആർക്കും പുറത്തുനിന്നും തുറക്കുവാൻ കഴിയില്ല. വളരെയേറെ അർത്ഥമുള്ള പെയിന്റിംഗ് ആണത്. കാഴ്ചക്കാർക്ക് അവരവരുടെ ചിന്താശേഷിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം ഒരു ബാലൻ അവന്റെ പിതാവിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് വീട്ടുകാർ യേശുവിന് വാതിൽ തുറന്നുകൊടുക്കാത്തതെന്ന്. പിതാവ് പറഞ്ഞു, അത് മോനെ, ആ വീട്ടുകാർ അത് കേൾക്കുന്നുണ്ടാവില്ല. കാരണം അവർ ഇരിക്കുന്നത് ഒരുപക്ഷെ നിലവറയ്ക്കുള്ളിലായിരിക്കണം. മകനെ സംതൃപ്തിപ്പെടുത്താനായി പിതാവ് പറഞ്ഞ മറുപടിയാണെങ്കിലും അതിന് വളരെയേറെ അർത്ഥവ്യാപ്തിയുണ്ട്. പുരോഗമനത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മൃദുലമായ വിരലുകൾ നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുണ്ട്. നമ്മളത് കേൾക്കുന്നില്ല എന്ന് മാത്രം. അതെന്തുകൊണ്ടെന്നാൽ അത് അത്രയേറെ മൃദുലമായ ശബ്ദമായിരിക്കുന്നു. അത് കേൾക്കാനാവാത്ത വിധം നമ്മൾ തിരക്കുകളുടെ, സ്വാർത്ഥതയുടെ, ചിന്താഭാരങ്ങളുടെ, വൈകാരിക വിക്ഷോഭങ്ങളുടെ നിലവറയിലിരിക്കുന്നു. എന്തിനെയൊക്കെയോ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ നമ്മൾ പലതരം നിലവറ മുറികളിൽ കഴിയുന്നു. ചിലർ കടുത്ത നിരാശകളുടെ, മറ്റു ചിലർ കഠിന ദുഃഖത്തിന്റെ നിലവറ മുറികളിലിരിക്കുന്നു. അവർ പ്രകാശത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് തല ഉയർത്തി നോക്കുക, ഒരു നിമിഷം ചെവിയോർക്കുക, പ്രകാശം ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നത് കേൾക്കാം. ഒ.വി. വിജയന്റെ മധുരം ഗായതി എന്ന നോവലിൽ സുകന്യ ആൽമരത്തിന്റെ ശബ്ദം കേൾക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഒരു വെളിച്ചം അവളുടെ ഹൃദയ കവാടം കടന്നുപോയതുകൊണ്ടാണ് ആ ശബ്ദം അവൾക്ക് കേൾക്കുവാനായത്. നോക്കൂ, ഈ തിരക്കിൽ, ഇരുട്ടിൽ, സ്വാർത്ഥതയിൽ, ദൌഷ്ട്യത്തിൽ എല്ലാം ചേർന്ന ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. നന്മയുടെ മൃദുലമായ വിരലുകൾ ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്നുമുണ്ട്. കേൾക്കാനാകാതെ ഏതോ നിലവറയ്ക്കുള്ളിൽ ഇരുട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണോ നമ്മൾ? എങ്കിൽ ദേ നോക്കൂ, ഒന്ന് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ. ഈ ലോകത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊന്നും നോക്കാതെ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കർത്തവ്യബോധമുണ്ടായാൽ മാത്രം മതി. ചെവിയോർക്കുക, നവകാഹളം മുഴങ്ങുന്നുണ്ട്. ഹൃദയ കവാടങ്ങൾ തുറക്കുക. നന്മയുടെ വെളിച്ചം അന്ധതയെ അകറ്റി അകത്തേക്ക് കടന്നു വരട്ടെ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ഭയത്തെ കീഴടക്കാം. നമ്മുടെ എല്ലാ മനസ്സിൽ ഒരു ഭയങ്ങളുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ ഭയമാണ്, ചിലർക്ക് പരാജയത്തെ ഭയമാണ്, ചിലർക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്. ഈ ഭയങ്ങൾ പലപ്പോഴും നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമ്മളെ ഭയം തടയുന്നു. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ മാത്രമാണ് ഭയം. അതൊരു യഥാർത്ഥ പ്രതിഭാസമല്ല. ഭയത്തെ കീഴടക്കാൻ നമ്മൾക്ക് കഴിയണം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. അതിന് പറക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് ഉയരങ്ങളെ ഭയമായിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുയരുമ്പോൾ അത് കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഒരു ദിവസം അതിന്റെ അമ്മ അതിനോട് പറഞ്ഞു, നീ പറക്കാൻ ശ്രമിക്കണം, നിന്റെ ചിറകുകൾക്ക് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ആ പക്ഷിക്കുഞ്ഞ് ഭയന്ന് പറക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശി. ആ കാറ്റിൽ ആ കൂട് താഴേക്ക് വീണു. ആ പക്ഷിക്കുഞ്ഞ് ഒരുപാട് ഭയന്നുപോയി. പക്ഷെ അതിന് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അത് അതിന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ആ പക്ഷിക്കുഞ്ഞിന് മനസ്സിലായി അതിന്റെ ചിറകുകൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. അത് അതിന്റെ ഭയത്തെ കീഴടക്കി പറന്നുയർന്നു. ഈ കഥയിലെ പക്ഷിക്കുഞ്ഞിനെ പോലെയാണ് നമ്മൾ. നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് എങ്ങനെ ഭയത്തെ കീഴടക്കാൻ സാധിക്കും? നിങ്ങളുടെ ഭയം എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ട്, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ ഭയത്തെ കീഴടക്കാൻ നിങ്ങൾ ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമാണെങ്കിൽ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിക്കുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. ഭയത്തെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് ഒരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ഭയത്തെ കീഴടക്കാൻ നമ്മൾ ശ്രമിക്കാം. ഭയത്തെ കീഴടക്കുമ്പോൾ നമ്മൾക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നമ്മുടെ ഈ യാത്രയിൽ ധൈര്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഭയത്തെ കീഴടക്കാനുള്ള ധൈര്യം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഭയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് 1068 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 957 കോടി 93 ലക്ഷം രൂപയും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ വിതരണത്തിന് 110 കോടി 86 ലക്ഷം രൂപയുമാണ് അനുവദിച്ചത്. ഓരോ മാസവും പെൻഷൻ തുക യഥാസമയത്ത് ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നത് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന സർവീസ് സംബന്ധമായ പരാതികളും ഫയലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. സെക്രട്ടേറിയറ്റ് അനക്സ് ലയം ഹാളിൽ മന്ത്രി റോജി എം ജോൺ സർവീസ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു. വകുപ്പിലെ ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ആയിരക്കണക്കിന് ഫയലുകളായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത്. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായ സൂര്യ സ്റ്റേജ് ആൻഡ് ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപക അമരക്കാരനാണ് സൂര്യകൃഷ്ണമൂർത്തി. അടുത്ത മാസം 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ നടക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ സംസ്ഥാന ഗവൺമെന്റ് 2023 സിവിലിയൻ ബഹുമതിയായ കേരളപ്രഭ നൽകി ആദരിച്ചു. 3 തവണ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഡയറക്ടറായി. ഡെസ്ക് റിപ്പോർട്ട്.
1: ISROയിൽ സീനിയർ സയന്റിസ്റ്റായിരുന്ന സൂര്യകൃഷ്ണമൂർത്തി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം മുഴുവൻ സമയം കലാരംഗത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ലഭിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കലാ സാംസ്കാരിക കേരളത്തിന് വലിയ നഷ്ടമാണ്. സൂര്യകൃഷ്ണമൂർത്തിയുടെ ഭൌതികദേഹം തിരുവനന്തപുരം തൈക്കാട്ടെ വസതിയിലെത്തിച്ചു. രാവിലെ മുതൽ വസതിയിൽ പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കലയുടെ വിവിധ മേഖലകളെ ഒരേ വേദിയിൽ അണിനിരത്തി സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സൂര്യകൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും അനുശോചിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച ബഹുമുഖ പ്രതിമയായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അതുല്യനായ കലാസംഘാടകനെയാണ് സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗത്തോടെ കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ്
0: കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നാടക നടി സാവിത്രി ശ്രീധരന് നാട് യാത്രാമൊഴി നൽകി. ഔദ്യോഗിക ചടങ്ങുകൾക്കും പൊതുദർശനത്തിനും ശേഷം മൃതദേഹം മാങ്കാവിലെ മാനാരി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ടൌൺഹാളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി റീത്ത് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ഹിമാചലിലെ ജൽജീവൻ മിഷനെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 2019 ജൽജീവൻ പദ്ധതി നടപ്പാക്കിയത്. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഹിമാചൽ പ്രദേശിന്. ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ്. എന്നാൽ പദ്ധതി വന്നതോടെ കുടിവെള്ളം എല്ലാ ഗ്രാമങ്ങളിലും ലഭിക്കുന്ന മലയോര സംസ്ഥാനമായി ഹിമാചൽ മാറി. ഏകദേശം 17,09,000 ഗ്രാമീണ കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് ഒരാൾക്ക് പ്രതിദിനം 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഷിംല ജില്ലയിലെ ബദേ ഗ്രാമത്തിലെ താമസക്കാരിയായ മമത ആകാശവാണിയോട് പറഞ്ഞു.
0: ഒമാന്റെ കിഴക്കൻ തീരത്ത് എം വി കേപ് ഡാവോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും 19 പേരെ രക്ഷപ്പെടുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ ഇ ഡി ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ് എം എൽ എ, ഭാര്യ ടി വീണ എന്നിവർക്കെതിരായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ചു. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് എസ് പി വിക്രമൻ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രാഥമിക അന്വേഷണം 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും വെള്ളിയാഴ്ച തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ഗവൺമെന്റ് അറിയിച്ചു. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്തിന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക മാരിടൈം ദിനം. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസത്തെ അവസാന വ്യാഴാഴ്ചയാണ് ദിനം ആചരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് എറണാകുളത്ത് ദിനം സമഗ്രമായി ആഘോഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഏഷ്യൻ ഗെയിംസിന്റെ 5-ാം ദിവസം ഇന്ത്യക്ക് വിജയത്തുടക്കം. രാവിലെ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾസ് സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻ ഖാനും വെങ്കല മെഡൽ സ്വന്തമാക്കി. എന്നാൽ പുരുഷന്മാരുടെ സിംഗിൾസ് സ്കൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ബൽരാജ് പൻവാറിന് മെഡൽ നഷ്ടമായി. വനിതകളുടെ 60 കിലോ വുഷു ഫൈനലിൽ റോഷിബിന ദേവി ചൈനയുടെ ഴാങ് സിയോവോയുവിനെ നേരിടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പുരുഷ ബാഡ്മിന്റൺ ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയതിന് ടീമിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേർന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് ഫുട്ബോൾ പ്രദർശന മത്സരത്തിൽ ഇന്ത്യ ഓൾസ്റ്റാർസിനെ ബ്രസീൽ ലെജൻസ് 3-4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫെർണാണ്ടീനിയോ നേടിയ തകർപ്പൻ ഹാട്രിക്കും വിഖ്യാത താരം റൊണാൾഡീനിയോയുടെ പെനാൽറ്റി ഗോളുമാണ് ബ്രസീലിന് വിജയം സമ്മാനിച്ചത്. ഇന്ത്യക്കായി ഇരട്ട ഗോളുകളോടെ മലയാളി താരം സി കെ വിനീതും അവസാന നിമിഷങ്ങളിൽ അഷിം ബിശ്വാസും തിളങ്ങിയെങ്കിലും ജയം ബ്രസീലിനൊപ്പമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കാലാനുസൃതമായി ആധുനീകരിക്കുന്നതിന് നടപടികൾ പരിഗണനയിലാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ ഡി സജിത് ബാബു കാസർകോട്ട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രയോജനപ്പെടുന്ന AI ചാറ്റ്ബോട്ട്, പോളിംഗ് സ്റ്റേഷൻ, ലൊക്കേറ്റർ ആപ്പ് എന്നിവ ആരംഭിക്കുന്നതും ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ ഓൺലൈനിൽ കൊണ്ടുവരുന്നതും പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. 2019 കാസർഗോഡ് ജില്ലയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളുടെ വിവരങ്ങളും QR കോഡിൽ ലഭ്യമാക്കിയിരുന്നുവെന്നും ജില്ലാതലത്തിൽ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തി ജില്ലാ ഇലക്ഷൻ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കിയിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും സർക്കാർ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലുണ്ട്. എല്ലാ സ്കൂളുകളിലെ ബൂത്തുകളിലും ഫാൻ, ലൈറ്റ്, കുടിവെള്ളം, ശുചിമുറി എന്നിവ ഉറപ്പുവരുത്തുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് ഫലപ്രഖ്യാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ പ്രത്യേക സർവീസ് ക്ലിനിക് ആരംഭിച്ചു. പ്രമുഖ സാംസ്കാരിക നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തി അന്തരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ തുഴച്ചിലിൽ പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ ഇന്ത്യക്ക് വെങ്കലം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിന് 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി.

0: ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അക്ഷഹൃദയ മന്ത്രത്തെക്കുറിച്ച് കേൾക്കാം. നളചരിതം ആട്ടക്കഥയിലാണ് അക്ഷഹൃദയ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ദമയന്തിയെ നഷ്ടപ്പെട്ട നളൻ രൂപവും നഷ്ടപ്പെട്ട് ബാഹുകനായി ഋതുപർണ രാജധാനിയിൽ പാചകക്കാരനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടയിലാണ് ദമയന്തിയുടെ രണ്ടാം വിവാഹം നടക്കുന്ന വിവരം സുദേവൻ ഋതുപർണനെ അറിയിക്കുന്നത്. പാചകം പോലെ തേരോടിക്കുന്നതിലും അഗ്രഗണ്യനായ നളനെയും കൊണ്ടാണ് ഋതുപർണൻ ദമയന്തിയുടെ രണ്ടാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടുന്നത്. വഴിമധ്യേ വെച്ച് ഋതുപർണന്റെ ഉത്തരിയും കാറ്റിൽ പറന്നുപോയി. തേര് നിർത്താനും അതെടുക്കണമെന്നും ഋതുപർണൻ ബാഹുകനോട് പറഞ്ഞു. എന്നാൽ അതിന് കഴിയില്ലെന്നും ഒരു നിമിഷം കൊണ്ട് തേര് ഒരു യോജന സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും ബാഹുകൻ ഋതുപർണനെ അറിയിച്ചു. വിശ്രമത്തിനായി ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തെ ചൂണ്ടി അതിൽ 5 കോടി ഇലകളും 2095 കായ്കളും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഋതുപർണൻ പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അക്ഷഹൃദയ മന്ത്രം അറിയാമെന്നായിരുന്നു ഋതുപർണന്റെ മറുപടി. ഇത്രയും വേഗത്തിൽ കുതിരയോടിക്കാനായത് അശ്വഹൃദയ മന്ത്രം അറിയാവുന്നതുകൊണ്ടാണെന്ന് ബാഹുകനും പറഞ്ഞു. അക്ഷഹൃദയം അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തും കണക്ക് കൂട്ടി ഞൊടിയിടയിൽ പറയാനാകുമെന്ന് ഋതുപർണൻ പറഞ്ഞപ്പോൾ അത് തനിക്ക് പറഞ്ഞു തരുമോ എന്നായി നളൻ. അശ്വഹൃദയ മന്ത്രം തനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അക്ഷഹൃദയം പഠിപ്പിക്കാമെന്ന് ഋതുപർണൻ സമ്മതിച്ചു. നളൻ ഋതുപർണനെ അശ്വഹൃദയ മന്ത്രം പഠിപ്പിച്ചു. തിരിച്ച് നളനെ ഋതുപർണൻ അക്ഷഹൃദയവും. അക്ഷഹൃദയം ഹൃദിസ്ഥമാക്കിയതോടെ നളനെ ബാധിച്ചിരുന്ന കലി വിട്ടൊഴിഞ്ഞു എന്ന് കഥ. തന്നോടൊപ്പം പാചകക്കാരനായി ഉണ്ടായിരുന്ന ബാഹുകൻ നളനാണെന്ന് ഋതുപർണൻ തിരിച്ചറിയുകയും ചെയ്തു. അതിശയോക്തിയും അതുഭാവുകത്വവുമുള്ള കഥ. അതിലധികം സുന്ദരമായി അത് ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നുണ്ട്. തോമസ് ഫുള്ളർക്ക് കണക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. 70 വർഷവും 17 ദിവസവും 12 മണിക്കൂറും പ്രായമുള്ള ഒരാൾ ജീവിച്ച സെക്കൻഡുകൾ എത്ര എന്ന് ചോദിച്ചാൽ തോമസ് ഫുള്ളർ പറയും 221,05,800 എന്ന്. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ അക്ഷഹൃദയം അറിയാമെന്നൊന്നും ഫുള്ളർ പറഞ്ഞു എന്ന് വരില്ല. 6,000 പുസ്തകങ്ങൾ കാണാപ്പാടം ചൊല്ലുന്ന കെംപിക്ക് എന്നൊരാളുണ്ടായിരുന്നു. അമേരിക്കയിലെ എല്ലാ സിപ് കോഡുകളും റൂട്ട് മാപ്പുകളും ഹൃദിസ്ഥമായിരുന്നു അദ്ദേഹത്തിന്. മിന്നൽ വേഗത്തിൽ വായിക്കും. ഇടത് പേജ് ഇടത് കണ്ണുകൊണ്ട്, വലത് പേജ് വലത് കണ്ണുകൊണ്ട്. തോമസ് ഫുള്ളറും കെംപിക്കും നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങൾ. രണ്ടാളും ഓട്ടിസ്റ്റിക് സെവന്തുകളായിരുന്നു. ഋതുപർണൻ നമുക്ക് കഥാപാത്രം. ഇലകളും കായ്കളും അയാൾ എണ്ണിയിട്ടുണ്ടാവും. എന്നാൽ ഒരു സാവന്തായിരുന്നു ഋതുപർണൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യതയില്ല, വിമർശിക്കാനേ സാധ്യതയുള്ളൂ. എന്തായാലും മലയാള ആട്ടക്കഥാ സാഹിത്യത്തിൽ അക്ഷഹൃദയം മിഴിവിറ്റു നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധു.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നനവ് ചുണ്ടുകൊണ്ടൊപ്പി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സേവാ സങ്കൽപ്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. യു എൻ സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ വിശദമായി. സേവാ സങ്കൽപ്പ് അഭിയാനിന്റെ ഭാഗമായി ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്ന് വാരാണസിയിലേക്ക് നടത്തുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. സേവനം, ആശയവിനിമയം, യുവജന പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം, സാംസ്കാരിക ബന്ധം, ജനങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവ സംയോജിപ്പിക്കുന്ന രീതിയിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 17 ആരംഭിച്ച സേവായാത്ര ഒക്ടോബർ 7 സമാപിക്കും. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ, നിലവിലുള്ള സംഘർഷങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ യു എൻ സുരക്ഷാ സമിതി പരാജയപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സുരക്ഷാ സമിതി പരിഷ്കരണത്തിന്റെ അടിയന്തര ആവശ്യകതയാണ് ഇത് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട L69 കൺസൾട്ടേറ്റീവ് മിനിസ്റ്റീരിയൽ ഇന്ററാക്ഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി. ഒമാന്റെ കിഴക്കൻ തീരത്ത് വാണിജ്യ കപ്പലായ MV കേപ് ദാവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരിൽ 19 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും രക്ഷപ്പെട്ട നാവികരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു.

0: സേനയ്ക്കായി 160 സാറ്റലൈറ്റ് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി 810 കോടിയിലധികം രൂപയുടെ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരള. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശേഷമാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമാകുന്നത്.
1: കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഒക്ടോബർ 1 ഈ വർഷത്തെ സൂര്യ ഫെസ്റ്റിവൽ ആരംഭിക്കാനിരിക്കെയാണ് വിയോഗം. നാടകരചയിതാവ്, സാംസ്കാരിക നായകൻ, കലാസംഘാടകൻ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂര്യകൃഷ്ണമൂർത്തിയെ കേരള സർക്കാർ 2023 കേരളപ്രഭ നൽകി ആദരിച്ചു. നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന് പുതിയ ദിശ നൽകിയ വ്യക്തിത്വമായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശാസ്ത്രത്തിന്റെയും കലയുടെയും അപൂർവവും സുന്ദരവുമായ സമന്വയമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അതുല്യനായ കലാസംഘാടകനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. കേരളത്തിന്റെ തനത് കലകൾക്കും നാടകത്തിനും സ്റ്റേജ് അവതരണങ്ങൾക്കും ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധയും അംഗീകാരവും നേടിക്കൊടുത്ത അതുല്യ കലാസംഘാടകനായിരുന്നു സൂര്യകൃഷ്ണമൂർത്തിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ 1068.79 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പിസ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരം കടന്ന് കലിംഗപട്ടണത്തിന് സമീപം ഇപ്പോൾ കരയിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ ഫലമായി ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി. മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തെക്കുറിച്ചാണ് സേവാസങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്ത് 12 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണത്തിന് അവസരമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജ്ജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ഉണ്ടായ പുരോഗതി പ്രതിവർഷം 70,000 ശിശുക്കളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതായി 2024 നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 2014 ഒക്ടോബർ 2 പ്രധാനമന്ത്രി തന്നെ ചൂലുമേന്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ഈ സംരംഭം ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റുകയും ശുചിമുറികളെ ആരോഗ്യം, അന്തസ്, മാനവ വികസനം എന്നിവയുടെ ഉപാധികളായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം ഉഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾസ് ഗേൾസ് ഇനത്തിൽ സപ്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. രാവിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹീറ്റ്സിൽ ആര്യൻ നെഹ്റ മത്സരിക്കും. സ്ക്വാഷിൽ സൂരജ് ചന്ദ് ഷമീന റിയ സഖ്യം ജോഷ്ന ചിന്നപ്പ വേലവൻ സെന്തിൽകുമാർ സഖ്യത്തെ നേരിടും. ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 13-ാം സ്ഥാനത്താണുള്ളത്. ചൈനയാണ് 1-ാമത്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടക്കുന്ന ഫിഡെ ചെസ് ഒളിമ്പ്യാഡിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. ഇന്നലെ 7-ാം റൌണ്ടിൽ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ ഡി ഗുകേഷും ആർ പ്രജ്ഞാനന്ദയും ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ബി സവിതശ്രീ ഒളിമ്പ്യാഡിലെ 7 മത്സരങ്ങളിലും വിജയിച്ച ഏക താരമെന്ന പദവി സ്വന്തമാക്കി. ഡിസംബറിൽ മിയാമിയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അമേരിക്ക ഔദ്യോഗികമായി ക്ഷണിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം അറിയിച്ചത്. ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ അമിതമായി അടങ്ങിയ പാക്കറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ന്യൂട്രീഷൻ ലേബിൾ നിർബന്ധമാക്കുന്നു. ഭക്ഷ്യ പാക്കറ്റുകളുടെ മുൻഭാഗത്ത് ചുവന്ന ഷഡ്ഭുജ രൂപത്തിൽ മുന്നറിയിപ്പ് ലേബൽ പതിക്കണമെന്നും നിശ്ചിത പരിധിയിലധികം അടങ്ങിയിരിക്കുന്ന ഘടകം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സേവാ സങ്കൽപ്പ് അഭിയാനിന്റെ ഭാഗമായി പുരോഗമിക്കുന്ന സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി സംവദിക്കും. UN സുരക്ഷാ സമിതി അടിയന്തരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് വിട നൽകാൻ കലാകേരളം. സംസ്കാരം ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. അനുശോചിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ നേട്ടം. ഉഷുവിൽ റോഷിബിന ദേവിക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പുറത്ത് അവളൊരു നേതാവാണ്, ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നവൾ, തീരുമാനമെടുക്കുന്നവൾ, യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവൾ, നൂറുകണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം തേടുന്നവൾ. ഒരു സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ ആയിരിക്കാം, ഒരു ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായിരിക്കാം, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കാം, ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കാം. പൊതു ഇടത്ത് അവളുടെ പേര് അധികാരത്തോടും ഉത്തരവാദിത്വത്തോടും ചേർന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. പക്ഷെ വൈകുന്നേരം അവൾ വീട്ടിലെത്തുമ്പോൾ ആ അധികാരത്തിന്റെ വാതിൽ വീടിന്റെ പടിക്കൽ വച്ച് അടയുന്നു. അടുക്കളയിലേക്ക് കയറേണ്ടത് അവൾ തന്നെ, ഭക്ഷണം തയ്യാറാക്കേണ്ടത് അവൾ തന്നെ, കുട്ടികളുടെ കാര്യം നോക്കേണ്ടത് അവൾ തന്നെ, വസ്ത്രങ്ങൾ, വീട് വൃത്തിയാക്കൽ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, അതിഥികളുടെ വരവ്, കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം അവളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. പുറത്ത് അവൾ എത്ര വലിയ പദവിയിലാണെങ്കിലും വീട്ടിനുള്ളിൽ അവളുടെ ഏറ്റവും വലിയ പരിചയം പലപ്പോഴും പെണ്ണ് എന്നത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പുരോഗമനത്തിന്റെ ഒരു വലിയ കള്ളം തുറന്നു കാണുന്നത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് എത്തിയെന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോഴും അവരെ പൊതുജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിരിക്കുന്നതിന്റെ വിലയായി വീട്ടിലെ മുഴുവൻ അദൃശ്യ ജോലിയും അവരുടെ ചുമലിൽ തന്നെ കെട്ടിവച്ചിരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ മോചനമല്ല. അത് പഴയ ഉത്തരവാദിത്തങ്ങളുടെ മുകളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി കെട്ടിവച്ചതാണ്. ഒരു പുരുഷൻ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അയാൾ പൊതുപ്രവർത്തകനാകുന്നു. സമൂഹം അയാളുടെ സമയത്തെ പൊതുസമ്പത്തായി കാണുന്നു. യോഗത്തിന് പോകുന്നതും യാത്ര ചെയ്യുന്നതും രാത്രി വരെ പ്രവർത്തിക്കുന്നതും സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുന്നു. അയാൾ വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം തയ്യാറായിരിക്കും എന്നത് പല കുടുംബങ്ങളിലും ആരും ചോദ്യം ചെയ്യാത്തൊരു ക്രമമാണ്. കുട്ടികളുടെ പഠനം, വീട്ടിലെ സാധനങ്ങൾ വാങ്ങൽ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, രോഗിയായ മാതാപിതാക്കളുടെ പരിചരണം, ഇവയിൽ പലതും അയാളുടെ പ്രധാന ജോലിയായി കണക്കാക്കപ്പെടാറില്ല. അതേസമയം ഒരു സ്ത്രീ പൊതുരംഗത്തേക്കിറങ്ങുമ്പോൾ ആദ്യ ചോദ്യം പലപ്പോഴും അവളുടെ കഴിവിനെ കുറിച്ചല്ല, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള മറ്റൊരു ചോദ്യം കൂടി കേൾക്കാം. നിനക്ക് പൊതുജീവിതത്തിലേക്ക് വരാനുള്ള അവകാശം ലഭിക്കുന്നതിന് മുൻപ് വീട്ടിലെ എല്ലാ കടമകളും തീർത്തുവോ? പുരുഷനോട് ഒരിക്കലും ചോദിക്കാത്ത ഈ ചോദ്യം സ്ത്രീയോട് മാത്രം ചോദിക്കുന്നത് യാദൃശ്ചികമല്ല. വീട് സ്ത്രീയുടെ സ്വാഭാവിക പ്രദേശമാണെന്നും പൊതു ഇടം പുരുഷന്റെ സ്വാഭാവിക പ്രദേശമാണെന്നും കരുതുന്ന പഴയ സാമൂഹിക വിഭജനം ഇന്ന് നമ്മുടെ ചിന്തകളുടെ അടിത്തട്ടിൽ ജീവിക്കുന്നുണ്ട്. അടുക്കളയ്ക്ക് ലിംഗമില്ല, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും ലിംഗമില്ല. വസ്ത്രങ്ങൾ കഴുകുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും ലിംഗമില്ല. ഇവയെല്ലാം ജീവിതത്തിന്റെ ജോലികളാണ്. പക്ഷെ സമൂഹം അവയ്ക്ക് ലിംഗം നൽകി. ഇത് സ്ത്രീയുടെ ജോലി, അത് പുരുഷന്റെ ജോലി എന്നിങ്ങനെ ജീവിതത്തെ രണ്ടായി പിളർത്തി. അങ്ങനെ വിഭജിച്ചപ്പോൾ സ്ത്രീക്ക് കിട്ടിയത് ഉത്തരവാദിത്വവും പുരുഷന് കിട്ടിയത് അധികാരവുമായിരുന്നു. ഇതിന്റെ ഏറ്റവും വിചിത്രമായ രൂപമാണ് പൊതുരംഗത്ത് വിജയിച്ച സ്ത്രീകളുടെ ജീവിതത്തിൽ കാണുന്നത്. അവർ ഓഫീസിൽ നൂറുകണക്കിന് ജീവനക്കാരുടെ ജോലി നിയന്ത്രിച്ചേക്കാം, ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക തീരുമാനങ്ങളിൽ പങ്കാളിയായിരിക്കാം, രാഷ്ട്രീയ യോഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളോട് സംസാരിച്ചിരിക്കാം, ഒരു നഗരത്തിന്റെ വികസനത്തെക്കുറിച്ച് തീരുമാനമെടുത്തിരിക്കാം. എന്നാൽ വീട്ടിലെത്തുമ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും പലപ്പോഴും അവൾ തന്നെയാണ്. അവളുടെ പദവി വാതിൽക്കൽ അവസാനിക്കുന്നു, അവളുടെ ലിംഗം അകത്തേക്ക് കടക്കുന്നു. ഇത് സ്ത്രീയുടെ കഴിവിനെ നിഷേധിക്കുന്നതിലുപരി അവളുടെ സമയത്തെ നിഷേധിക്കുന്നതാണ്.

ഒരു പുരുഷന്റെ സമയം അവന്റേതാണെന്ന് സമൂഹം അംഗീകരിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ സമയം പലപ്പോഴും കുടുംബത്തിന്റേതാണ്. അവൾക്ക് സ്വന്തം സമയം വേണമെങ്കിൽ അതിനൊരു വിശദീകരണം നൽകേണ്ടി വരുന്നു. വിശ്രമിക്കണമെങ്കിൽ പോലും കുറ്റബോധം തോന്നുന്നു. ഒരു യോഗത്തിന് പോകുമ്പോൾ വീട്ടിലെ ഭക്ഷണം ആരാണ് തയ്യാറാക്കുന്നതെന്ന് ചിന്തിക്കണം. യാത്ര പോകുമ്പോൾ കുട്ടികളെ ആരാണ് നോക്കുന്നതെന്ന് ആലോചിക്കണം. രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ നല്ല അമ്മയാണോ എന്ന ചോദ്യം അവളെ പിന്തുടരും. ഇങ്ങനെ ഒരു സ്ത്രീ പൊതുജീവിതത്തിൽ പ്രവേശിക്കുന്നത് പലപ്പോഴും ഒരു ഇരട്ട ജോലിയിലേക്കുള്ള പ്രവേശനമായി മാറുന്നു. പുറത്തവൾ തന്റെ കഴിവ് തെളിയിക്കണം, അകത്തവൾ തന്റെ നല്ല സ്ത്രീ എന്ന പദവി സംരക്ഷിക്കണം. ഈ രണ്ടിനുമിടയിൽ അവളുടെ സ്വന്തം ജീവിതം എവിടെയാണ്? ഇതാണ് നാം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്ത്രീയുടെ പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുന്നതായി നടിച്ചുകൊണ്ട് അവളുടെ വീട്ടുജോലിയുടെ ഭാരത്തിൽ യാതൊരു മാറ്റവും വരുത്താത്ത കുടുംബം യഥാർത്ഥത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അവൾ പുറത്തു പോകുന്നതിനെ അനുവദിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവളുടെ ജീവിതത്തിന്റെ ഘടന മാറ്റാൻ തയ്യാറായിട്ടില്ല. അവൾക്കും ജോലി ചെയ്യാം എന്നത് മാത്രം പുരോഗമനമല്ല. അവൾ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ജോലിയും എല്ലാവരും പങ്കിടണം എന്നതാണ് യഥാർത്ഥ പുരോഗമനം. ഇവിടെയാണ് സഹായം എന്ന വാക്കിനെയും പങ്കാളിത്തം എന്ന വാക്കിനെയും വേർതിരിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അടുക്കളയുടെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഭാര്യയുടേതാണ് എന്ന ധാരണ പലപ്പോഴും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കും. എന്നാൽ വീട്ടുപണി രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണെങ്കിൽ പുരുഷൻ ഭാര്യയെ സഹായിക്കുന്നതല്ല, അവൻ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ ചെറിയ ഭാഷാ മാറ്റത്തിനുള്ളിൽ വലിയൊരു സാമൂഹിക മാറ്റമുണ്ട്. കാരണം സഹായം നൽകുന്നവന് എപ്പോൾ വേണമെങ്കിലും സഹായം നിർത്താം, ഉത്തരവാദിത്വം ഏറ്റെടുത്തവന് അങ്ങനെ പിന്മാറാനാവില്ല. കുടുംബത്തിലും ഇതേ ജനാധിപത്യ ബോധം വേണം. സ്ത്രീ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളെ കുടുംബം ബഹുമാനിക്കണം. പുരുഷൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ പൊതുജീവിതത്തെ ബഹുമാനിക്കുന്നതുപോലെ തന്നെ സ്ത്രീയുടെയും പൊതുജീവിതത്തെ ബഹുമാനിക്കണം. സ്ത്രീയുടെ സമയം കുടുംബത്തിന്റെ സ്വത്തല്ല, അവളുടെ കഴിവും കുടുംബത്തിന്റെ സ്വകാര്യ ഉപയോഗത്തിനുള്ള ഒന്നല്ല. ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായൊരു പ്രശ്നവുമല്ല, പുരുഷന്മാരെയും മോചിപ്പിക്കേണ്ട ഒരു സാമൂഹിക ഘടനയാണിത്. വീടുപണി പുരുഷന്റെ ജോലിയല്ല എന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന സമൂഹം അവരെ ജീവിതത്തിന്റെ പകുതിയിൽ നിന്ന് തന്നെ അകറ്റുകയാണ്. പാചകം ചെയ്യാൻ അറിയാത്ത പുരുഷൻ കൂടുതൽ പുരുഷനല്ല, കുട്ടിയെ നോക്കാൻ കഴിയാത്ത പുരുഷൻ കൂടുതൽ ശക്തനല്ല. വീട്ടിലെ വസ്ത്രം അലക്കുന്നത് പുരുഷത്വത്തെ കുറയ്ക്കുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതം സ്വയം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അതിലൂടെ വളരുന്നത്. അതുപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന സങ്കല്പവും മാറണം. ഒരു സ്ത്രീയുടെ മഹത്വം അവൾ എത്രമാത്രം സഹിച്ചു എന്നതുകൊണ്ട് അളക്കേണ്ടതില്ല, അവൾ എത്ര സ്വതന്ത്രമായി ജീവിച്ചു എന്നതുകൊണ്ടാണ് അളക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയത്തിനും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകൾക്ക് അധികാരസ്ഥാനം നൽകുന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയ രംഗം ജനാധിപത്യപരമാകില്ല. അവൾക്ക് തീരുമാനമെടുക്കാനുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടോ? അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളുടെ പേരിൽ അവരുടെ രാഷ്ട്രീയ ഇടപെടൽ

നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? പ്രോക്സിയായി ആരെങ്കിലും അവരുടെ അധികാരം കൈകാര്യം ചെയ്യുന്നുണ്ടോ? പൊതുജീവിതത്തിലെ സ്ത്രീകളെ അവരുടെ വസ്ത്രം, കുടുംബം, വിവാഹം, മാതൃത്വം, വ്യക്തിജീവിതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ടോ? ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങളാണ്.

ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവൾക്ക് വേണ്ടി മറ്റൊരാൾ തീരുമാനമെടുക്കുന്നത് അവളുടെ വിജയത്തെ തന്നെ അർത്ഥശൂന്യമാക്കുന്നു. അവൾക്ക് പദവി ലഭിച്ചെങ്കിലും അധികാരം ലഭിച്ചില്ലെങ്കിൽ അത് പ്രതിനിധിത്വത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. സ്ത്രീകൾ പൊതുവിടങ്ങളിൽ എത്തുമ്പോൾ സമൂഹം അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് പകരം മറ്റൊരു ചോദ്യം ചോദിക്കേണ്ട സമയമാണിത്. അവൾക്ക് തന്റെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കാൻ നാം എന്തു ചെയ്യണം? ഈ ചോദ്യം ഉയരുന്ന നിമിഷത്തിലാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറുന്നത്. അടുക്കളയും നിയമസഭയും പരസ്പരം വിരുദ്ധമായ ഇടങ്ങളല്ല. എന്നാൽ അടുക്കളയിൽ മാത്രം സ്ത്രീയെ പൂട്ടിവെച്ച് നിയമസഭയിൽ അവളുടെ സാന്നിധ്യം ആഘോഷിക്കുന്ന സമൂഹം കപടമാണ്. കാരണം അധികാരത്തിന്റെ കസേരയിലിരിക്കുന്ന സ്ത്രീയുടെ കൈകൾ വീട്ടിലെ പാത്രങ്ങൾ കഴുകി കഴുകി ക്ഷീണിച്ചിരിക്കുമ്പോൾ അവളുടെ പൊതു സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. സ്ത്രീക്ക് ഒരു ദിവസം മുഴുവൻ രണ്ടുപേരുടെ ജോലി ചെയ്യേണ്ടി വരുന്നിടത്ത് അവൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. അവൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന്റെ അനുമതി വേണം. പുരുഷന് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന്റെ പിന്തുണ മാത്രം മതി. ഈ വ്യത്യാസം ഇല്ലാതാകണം. അവൾ പൊതുജീവിതത്തിൽ വിജയിക്കുമ്പോൾ വീട്ടിലെ ജോലികൾ പങ്കിടാൻ പുരുഷൻ തയ്യാറാകണം. അവളൊരമ്മയാണെങ്കിൽ കുട്ടി അവളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് കുടുംബം മനസ്സിലാക്കണം. അവളൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ സൗകര്യത്തിനായി സ്വന്തം ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ട ബാധ്യത അവൾക്കില്ല. അവളൊരു മകളാണെങ്കിൽ മാതാപിതാക്കളുടെ വൃദ്ധപരിചരണം അവളുടെ മാത്രം കടമയല്ല. കുടുംബം എന്നത് ഒരാളുടെ സേവന കേന്ദ്രമല്ല, അത് പങ്കാളിത്തത്തിന്റെ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വീട്ടിലെത്തുമ്പോൾ അവളുടെ പദവി അഴിച്ചുവെക്കേണ്ടതില്ല. ചെയർപേഴ്സണായിരുന്ന അവൾ വീട്ടിലെത്തുമ്പോൾ വീണ്ടും വീട്ടുജോലിക്കാരിയാകേണ്ടതില്ല. ഓഫീസിലെല്ലാവരും മാഡം എന്ന് വിളിച്ചിരുന്ന ഒരാൾ വീട്ടിലെത്തിയാൽ അവളുടെ അധികാരവും സമയവും വ്യക്തിത്വവും അപ്രത്യക്ഷമാകേണ്ടതില്ല. വീട്ടിലവൾ പെണ്ണു മാത്രമല്ല, അവളൊരു മനുഷ്യനാണ്. സ്വപ്നങ്ങളുള്ള മനുഷ്യൻ, ക്ഷീണിക്കുന്ന മനുഷ്യൻ, വിശ്രമിക്കേണ്ട മനുഷ്യൻ, ആഗ്രഹങ്ങളുള്ള മനുഷ്യൻ, കോപിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും യാത്ര ചെയ്യാനും വായിക്കാനും സംസാരിക്കാനും സ്വന്തം സമയം സ്വന്തമായി ഉപയോഗിക്കാനും അവകാശമുള്ള മനുഷ്യൻ. ഒരു സമൂഹത്തിന്റെ പുരോഗതി എത്ര സ്ത്രീകൾ അധികാര കസേരകളിലെത്തി എന്നതുകൊണ്ട് മാത്രം അളക്കാനാവില്ല. ആ സ്ത്രീകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരുടെ കൈകളിൽ നിന്ന് എത്ര ഭാരങ്ങൾ നാം ഇറക്കിവെച്ചു എന്നതും നോക്കണം. കാരണം യഥാർത്ഥ വിമോചനം ഓഫീസിലെ കസേരയിൽ തുടങ്ങുന്നില്ല, അത് പലപ്പോഴും അടുക്കളയിലെ ഒരു ചെറിയ മാറ്റത്തിൽ തുടങ്ങുന്നു. ഇന്ന് നീ ഇരിക്കൂ, ഭക്ഷണം ഞാനുണ്ടാക്കാം. കുട്ടികളുടെ കാര്യം ഞാൻ നോക്കാം. നിനക്ക് നാളെ യോഗമുണ്ടല്ലോ, വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ പങ്കിട്ടെടുക്കാം. ഇത്തരം ചെറിയ വാക്കുകളാണ് വലിയ സാമൂഹിക വിപ്ലവങ്ങളുടെ വിത്തുകൾ. സ്ത്രീയെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രം മതിയാകില്ല, അവൾ പുറത്തേക്ക് വന്നതിന് ശേഷം അടുക്കളയുടെ മുഴുവൻ ഭാരവും അവളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുവരാതിരിക്കുകയും വേണം. അപ്പോഴാണ് പൊതുജീവിതത്തിലെ സ്ത്രീയുടെ സാന്നിധ്യം ഒരു അലങ്കാരമല്ലാതെ യഥാർത്ഥ അധികാരമായി മാറുക. അപ്പോഴാണ് ജനാധിപത്യം വീടിന്റെ വാതിൽ കടന്ന് അകത്തേക്കും എത്തുക. അപ്പോഴാണ് ഒരു സ്ത്രീക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുക, പുറത്ത് ഞാനൊരു നേതാവാണ്, വീട്ടിലും ഞാനൊരു മനുഷ്യനാണ്, രണ്ടിടത്തും എന്റെ ജീവിതം എന്റേതാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ശരീരം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോൺ വ്യതിയാനങ്ങളും പുറമെ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനെ ക്ലിനിക്കൽ ഇൻസ്പെക്ഷൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ വിളിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സൗന്ദര്യം അളക്കാനോ വസ്ത്രം ശരിയാണോ എന്ന് നോക്കാനോവാണ് നമ്മൾ കണ്ണാടിയെ ആശ്രയിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തിനപ്പുറം നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോണുകളുടെ താളപ്പിഴകളും എന്തിന്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ പോലും ശരീരം പുറമെ ലക്ഷണങ്ങളായി കാണിച്ചു തരും. നമ്മുടെ ശരീരം ഒരിടത്തും കളവ് പറയാറില്ല. അതെപ്പോഴും സത്യസന്ധമാണ്. ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് പുറമെയുള്ള നമ്മുടെ രൂപം.

ഉദാഹരണത്തിന്, വയറിനു ചുറ്റും അമിതമായി കൊഴുപ്പ് വരുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെയും ഇൻസുലിന്റെയും വ്യതിയാനം മൂലമാകാം. നമ്മുടെ താടിയലിന്റെ ഘടന പോലും നമ്മൾ ശ്വസിക്കുന്ന രീതിയെയും വായുസഞ്ചാരത്തിന്റെ ആരോഗ്യത്തെയും വെളിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ നിൽപ്പ് അഥവാ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന കലകളുടെ ആരോഗ്യം മനസ്സിലാക്കാം. കുനിഞ്ഞുള്ള ഇരുത്തവും നിൽപ്പും നമ്മുടെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും ദോഷകരമായി ബാധിക്കും. അതുപോലെ ശരീരത്തിൽ അമിതമായി നീർക്കെട്ട് വരുന്നത് നമ്മുടെ ലിംഫറ്റിക് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പേശികളുടെ ബലം കേവലം സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് ദീർഘായുസിന്റെയും ശാരീരിക പ്രതിരോധശേഷിയുടെയും വലിയൊരു അടയാളമാണ്. പേശീബലമുള്ള ആളുകൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ, പുറമേയുള്ള ഓരോ മാറ്റവും ഉള്ളിലെ ഏതോ ഒരു പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. നമ്മുടെ ശരീരം നൽകുന്ന ഈ ചെറിയ സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതാണ്. കൃത്യമായ വ്യായാമം പേശികളെ ബലപ്പെടുത്തും. ശരിയായ ഭക്ഷണം കുടലിന്റെയും കരളിന്റെയും ആരോഗ്യം സംരക്ഷിക്കും. നന്നായി ശ്വസിക്കുന്നതും നേരെ നിൽക്കുന്നതും ശരീരത്തിന് ഉന്മേഷം നൽകും. ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങൂ. അത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കൂ. ശരീരത്തെ സ്നേഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വഴി നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന് വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: രാധേനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ.
2: അയ്യോ, ആരെങ്കിലും കാണും, രഘു ഇപ്പ എന്നോട് സംസാരിക്കണ്ട.
1: ഇപ്പൊ മാത്രാണ, അല്ലെങ്കിൽ ഇനി ഒരിക്കലും വേണ്ടെന്ന പറ, എനിക്കതറിയണം.
2: രഘു, നമ്മള് കാരണം എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവണത്. നമുക്കിപ്പൊ കാണാൻ സംസാരിക്കൊന്നും വേണ്ട.
1: ഓഹോ, അതെ ശരി. അപ്പൊ അതാണ്, എന്നെ കാണാണ്ട് രാധയ്ക്ക് കഴിയാൻ പറ്റും
2: എന്ന് രഘുവിന് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം.
1: പിന്നെന്താണ്?
2: കൊറച്ചു നാളേക്ക് ഇതൊക്കെ ഒന്ന് ആറി തണുക്കണ വരെ.
1: കൊറേ നാള് കാണാണ്ടിരുന്ന പിന്നെ തനിയെ ഒഴി ഞങ്ങൾ പൊയ്ക്കോളൂ അല്ലേ?
2: എന്റെ ഈശ്വര,
1: നിന്നെ കാണാണ്ട് എനിക്ക് കടലിൽ പോകാൻ തോന്നണില്ല, തിന്നാനും കുടിക്കാനും തോന്നണില്ല. എന്നെ വിട്ട് കളയാണെങ്കി ഞാൻ അങ്ങോട്ട് പോകും. എങ്ങാട്ടാണെന്നറിയാവാ? ഈ കളാലിന്റെ അകത്താട്ട്, ആരും കാണാത്ത കളാലിന്റെ നടുക്കാട്ട്.
2: ഞാൻ വിടില്ല, ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. ഞാനും അവരുടെ കൂടെ.

0: എന്തോ?
1: നീ എവിടെ പഠിക്കുകയാണ? അതാ
0: പഠിക്കണച്ചാ, ഞാൻ വായിക്കായിരുന്നു മനസ്സില്.
1: നീ ഇന്ന് അവനെ കണ്ട?
0: ഇല്ല.
1: നുണ പറയരുത്.
0: ദൂരെ അവിടെ നിക്കണ കണ്ടു.
1: അച്ഛൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ?
0: ഇല്ല.
1: പഠിത്തം അതാണ് മനസ്സിൽ വേണ്ടത്. പിന്നത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടാ. മനസ്സിലായ?
0: ഉവ്വ.
1: എന്നാ പഠിച്ചോ.
0: അച്ഛാ. ഇച്ചേച്ചി.
1: അച്ഛന് വലുത് നീയും നിന്റെ പഠിത്തവുമാണ് മകളെ, ബാക്കിയൊക്കെ മറക്കണം. ഇതോ അച്ഛൻ മറക്കുകയാണ്.
2: എന്നോടൊന്നും മുണ്ടാണ്ടിരിക്കെ ഞാൻ എന്നാ തെറ്റാ ചെയ്തത്?
1: എനിക്ക് മുണ്ടാനും പറയാനും ഒന്നുമില്ല ജാന്ത്രി.
2: മറന്നേക്കുന്നെങ്കിലും പറയാൻ പാടില്ലേ?
1: പറഞ്ഞാ മറക്കാൻ പറ്റുവാ, പിന്നെ എന്തിനാണ് വെറുതെ പാഴ്വാക്ക് പറയണത്? ചന്ദ്രി സുഖമായിട്ടിരിക്കണമെന്ന് മനസ്സിലുണ്ട്. സുഖമായിട്ടിരിക്കണം. ദിവാകരം മുടുക്കനാണ്, ചേരണ പ്രായവുമാണ്. കരയല്ലേ, തുറക്കാരെ കൊണ്ട് വെറുതെ പറയപ്പിക്കല്ലേ. ഞാൻ പോയി.
2: ഞാൻ ഇറങ്ങി വരട്ട. ഞാൻ വരാം. എന്നെ കൂടെ പൊറപ്പിക്കോ.
1: കൊച്ചുരാമനെ തോപ്പിച്ചിട്ട് വേണ്ട എന്തിരി. അച്ചൂട്ടിക്ക് മണ്ണും പിന്നും നോക്കണം. നെറിയാതെ കാണിക്കാൻ പറ്റുകയില്ല. വളർന്നു വന്ന ഒരു പെണ്ണ് എന്റെ കുടുംബത്തും ഉണ്ടേ.
2: എന്ത് എളുപ്പത്തിൽ പറയണ, വേണ്ടെന്ന്. മറക്കാനും പൊറക്കാനും ഇത്ര എളുപ്പാ? മുത്തിനെ, കടലിനെ, എന്നെ വെറുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ
1: ഇപ്പഴും പറയണം. ഒരാൾ എനിക്ക് വിടാൻ മേൽ ഇവിടെ എന്റെ എന്തിരി.

പങ്കാളിയുടെ സംസാരത്തിലെ ചെറിയൊരു മാറ്റമോ പെരുമാറ്റത്തിലെ നേരിയ വ്യത്യാസമോ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരെ പലപ്പോഴും ഡ്രാമ കാണിക്കുന്നവർ എന്ന് മറ്റുള്ളവർ മുദ്രകുത്താറുണ്ട്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ ബന്ധത്തോടുള്ള അവരുടെ ആത്മാർത്ഥതയുടെയും ജാഗ്രതയുടെയും പ്രതിഫലനമാണ്. മനഃശാസ്ത്രജ്ഞനായ ജോൺ ബോൾബി മുന്നോട്ട് വച്ച അറ്റാച്ച്മെന്റ് തിയറി പ്രകാരം ഒരു ബന്ധത്തിൽ നാം എത്രത്തോളം സുരക്ഷിതരാണെന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവിക രീതിയാണ്. സെൻസിറ്റീവായ വ്യക്തികൾ പങ്കാളിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. ഇത് ബന്ധത്തെ തകർക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകുന്നവർ യഥാർത്ഥത്തിൽ പങ്കാളിയുമായി വൈകാരികമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നവരാണ്. പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹത്തിലോ താൽപര്യത്തിലോ കുറവ് വരുന്നുണ്ടോ എന്ന് അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗുണം ദീർഘകാല അടിസ്ഥാനത്തിൽ പങ്കാളികൾക്ക് പരസ്പരം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടാക്കാൻ സഹായിക്കും. മനഃശാസ്ത്രജ്ഞനായ എലൈൻ ആരോണിന്റെ പഠനപ്രകാരം ജനസംഖ്യയുടെ 15-20% ആളുകൾ ഹൈലി സെൻസിറ്റീവ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരുടെ നാഡീവ്യൂഹം വിവരങ്ങളെ വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. അതിനാൽ ശബ്ദത്തിലോ ഭാവത്തിലോ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവർക്ക് വലിയ കാര്യമായി അനുഭവപ്പെടും. ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ്. സെൻസിറ്റിവിറ്റി ഒരു കരുത്താണെങ്കിലും അത് പങ്കാളിയോട് പ്രകടിപ്പിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആശങ്കകൾ ദേഷ്യത്തോടെയല്ലാതെ എനിക്കിങ്ങനെ തോന്നുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുക. പങ്കാളിയുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. പലപ്പോഴും ഒരു ചെറിയ വിശദീകരണം കൊണ്ട് തന്നെ സെൻസിറ്റീവായ വ്യക്തിയുടെ ഉത്കണ്ഠ മാറ്റാൻ സാധിക്കും. ഞാൻ അമിതമായി ചിന്തിക്കുന്നു എന്ന കുറ്റബോധം ഒഴിവാക്കുക. നിങ്ങളുടെ കരുതൽ ആ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് തിരിച്ചറിയുക. ബന്ധങ്ങളിലെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ആഴത്തിലുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ സെൻസിറ്റിവിറ്റിയെ പരസ്പര വിശ്വാസം വളർത്താനുള്ള ഒരു പാലമായി ഉപയോഗിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: മനോമേധം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധം മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പരിമിതികളും വേദനയും ദുർബലതയും ആണ്. എന്നാൽ ന്യൂറോ സയൻസും മനഃശാസ്ത്രവും ഒരുമിച്ച് നിന്ന് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കീർണതയെക്കുറിച്ചും അതിലുപരി അതിന്റെ അതിജീവന ശേഷിയെക്കുറിച്ചുമുള്ള പാഠങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ പറയുന്നത് മാനസികാരോഗ്യ വെല്ലുവിളികൾ കേവലം പരിമിതികൾ മാത്രമല്ല കൊണ്ടുവരുന്നത്, അവ അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ചില കരുത്തുകൾ കൂടി കാരണമായേക്കാം എന്നാണ്. മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമൂഹം എപ്പോഴും ഒരു പരിമിതപ്പെടുത്തുന്ന ലേബലാണ് പതിവായി നൽകുന്നത്. ഉദാഹരണത്തിന്, വിഷാദ രോഗമുള്ള ഒരാൾക്ക് ഉന്മേഷക്കുറവോ ഉത്കണ്ഠാരോഗമുള്ള ഒരാൾക്ക് ഭയമോ മാത്രമാണുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ചിന്താഗതി രോഗം ബാധിച്ച വ്യക്തിയെ മൊത്തത്തിൽ ദുർബലനായി ചിത്രീകരിക്കാൻ കാരണമാകും. എന്നാൽ ഗവേഷണങ്ങൾ ഈ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യും. ജീവിതത്തിലെ കഠിനമായ വൈകാരിക വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾ സാധാരണ വ്യക്തികളെക്കാൾ ചില മേഖലകളിൽ ഉയർന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തലച്ചോറിന്റെ അതിജീവനത്തിനായുള്ള മാറ്റം വരുത്താനുള്ള ശേഷി, അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതിനൊരു കാരണമായേക്കാം. നമ്മുടെ ശ്രദ്ധ രോഗലക്ഷണങ്ങളിൽ നിന്ന് ഈ വെല്ലുവിളികൾക്കിടയിലും മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള കരുത്തുകളിലേക്ക് തിരിയേണ്ടതുണ്ട്. ചില മാനസികാവസ്ഥകളും സൈക്കോട്ടിക് അവസ്ഥകളുമുള്ള വ്യക്തികളിൽ ഉയർന്ന സർഗാത്മകത പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. മാനസികാരോഗ്യ വെല്ലുവിളികൾ തലച്ചോറിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തകൾ പ്രോസസ് ചെയ്യാൻ കാരണമായേക്കാം. ഇത് പുതിയ കാഴ്ചപ്പാടുകൾ, ചിന്താധാരകൾ, ഭാവനകൾ എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. കല, എഴുത്ത്, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇത്തരം വ്യക്തികൾക്ക് തിളങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ലോകത്തെ മറ്റൊരു കോണിലൂടെ കാണാനുള്ള അവരുടെ കഴിവാണ് സർഗാത്മകതയായി മാറുന്നത്. സങ്കീർണമായ വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾക്ക് അഗാധമായ വൈകാരിക ഉൾക്കാഴ്ച ഉണ്ടാവാറുണ്ട്. സ്വന്തം വേദനയെയും വികാരങ്ങളെയും നിരന്തരം വിശകലനം ചെയ്യുന്നതിലൂടെ അവർക്ക് മനുഷ്യന്റെ വൈകാരിക അവസ്ഥകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഉൾക്കാഴ്ച മറ്റുള്ളവരുമായി കൂടുതൽ സഹകരണത്തോടെ പെരുമാറാനും അവരുടെ വികാരങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിക്കുന്നു. അതായത്, വേദനയുടെ താഴ്വരകളിലൂടെ നടന്നതിലൂടെ അവർക്ക് ലഭിച്ച അനുഭവങ്ങളുടെ അറിവാണിത്. തീവ്രമായ വിഷാദത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികൾ രോഗത്തിൽ നിന്ന് കരകയറിയ ശേഷം അസാധാരണമാമിധം ശക്തമായ ദീർഘകാല മാനസിക ക്ഷേമം പ്രകടിപ്പിക്കുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ തലച്ചോറ് കൂടുതൽ പ്രതിരോധശേഷി നേടുന്നു. കഠിനമായ വൈകാരിക പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച വിജയിച്ച വ്യക്തി ഭാവിയിലെ ചെറിയ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിക്കുന്നു. കഠിനമായ ആഘാതങ്ങൾക്ക് ശേഷം വ്യക്തികളിൽ സംഭവിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പിനെ മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. രോഗാവസ്ഥ നൽകിയ വേദനയുടെ അടിത്തട്ടിൽ നിന്നാണ് ഈ കരുത്ത് രൂപപ്പെടുന്നത്. രോഗത്തെ അതിജീവിക്കുന്ന പ്രക്രിയയിൽ പല വ്യക്തികളും അവരുടെ മുൻഗണനകളും ജീവിതവീക്ഷണങ്ങളും മാറ്റുന്നു. ജീവിതത്തിലെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കാനും ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാനും സ്വന്തം ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർ പഠിക്കുന്നു. ഇതവരെ കൂടുതൽ കരുണയും ദയയും ഉള്ളവരാക്കി മാറ്റുകയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗവേഷകർ ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് മാനസിക ആരോഗ്യ ചികിത്സാരീതികൾ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനൊപ്പം തന്നെ ഈ അപ്രതീക്ഷിത ശക്തികളെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും ശ്രമിക്കണം എന്നാണ്. ഒരു വ്യക്തിയുടെ ഉത്കണ്ഠ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ ഉത്കണ്ഠയിൽ നിന്ന് ഉടലെടുത്തേക്കാവുന്ന ഉയർന്ന സർഗാത്മകതയോ പ്രശ്നങ്ങളെ ആഴത്തിൽ കാണാനുള്ള കഴിവോ ഇല്ലാതാക്കാതെ ശ്രദ്ധിക്കണം. ചികിത്സ എന്നത് കേവലം രോഗിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നതിലുപരി രോഗം നൽകിയ ചില സവിശേഷമായ കഴിവുകളോടെ മുന്നോട്ടു പോകാൻ അവരെ സഹായിക്കുക എന്നതായി മാറണം. നമ്മുടെ സമൂഹം മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരെ നോക്കിക്കാണുന്ന രീതി മാറേണ്ടിയിരിക്കുന്നു. അവരെ സഹതാപത്തോടെയല്ല, മറിച്ച് അവരുടെ കരുത്തിനെ അംഗീകരിച്ചുകൊണ്ട് സമീപിക്കണം. അവരുടെ അനുഭവങ്ങളുടെ ആഴം അവർക്ക് നൽകിയ അമൂല്യമായ ഉൾക്കാഴ്ചയായി കാണാൻ നമുക്ക് കഴിയണം. മനുഷ്യ മനസ്സ് ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ പ്രകാശത്തിന്റെ ചില തീപ്പൊരികൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഈ തീപ്പൊരികളെ കണ്ടെത്തി

0: ഊതിപ്പെരുപ്പിക്കുക എന്നതാണ് മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ വഴി. മാനസികാരോഗ്യ വെല്ലുവിളികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ പുതിയ ശാസ്ത്രീയ സത്യം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വേദനയുടെ അനുഭവങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കരുത്തിന്റെയും സർഗാത്മകതയുടെയും വിത്തുകൾ പാകിയേക്കാം. നിങ്ങൾ ഈ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ വേദനയെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ അപ്രതീക്ഷിത ശക്തികളെയും തിരിച്ചറിയുക, ആ ശക്തികളെ ആഘോഷിക്കുക.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.
1: ദിങ്കണത്തും.

ಕಾಡಲ್ ಮಂದನಂ ದಯಾಯ್ ಚೋರಿ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജയ മാരുതി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വിയർപ്പിന്റെ വില. കഥയും സംഭാഷണവും നിർവഹിച്ചത് പൊൻകുന്നം വർക്കിയായിരുന്നു. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്നു. യേശുദാസ്, പീലീല, രേണുക, വിനോദിനി എന്നിവരായിരുന്നു ഗായകർ. 1962 ഡിസംബർ 1 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, കെടാമംഗലം സദാനന്ദൻ, മുരളി, മുതുകുളം രാഘവൻ പിള്ള, അടൂർഭാസി, ബഹദൂർ, കാലായിക്കൽ കുമാരൻ, രാഗിണി, ആറന്മുള പൊന്നമ്മ, അമ്മിണിയമ്മ, ചിത്രാദേവി, പഞ്ചാബി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 11 പാട്ടുകളായിരുന്നു വിയർപ്പിന്റെ വില എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം വിയർപ്പിന്റെ വില എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

ചില യാത്രകൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനല്ല നടത്തുന്നത്, ഒരു അനുഭവത്തെ തേടിയാണ്. ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാഴ്ചയ്ക്കായി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുലരിയെ സ്വന്തമാക്കാനായി, അത്തരമൊരു യാത്രയാണ് അരുണാചൽ പ്രദേശിലെ ഡോങ് വാലിയിലേക്കുള്ള യാത്ര. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ഭൂപടത്തിൽ രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തേക്ക് കണ്ണോടിച്ചാൽ മലനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം കാണാം. അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡോങ്. വലിയ നഗരങ്ങളുടെ തിരക്കില്ല, വാഹനങ്ങളുടെ ബഹളമില്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പതിവ് ആഡംബരങ്ങളുമില്ല. പകരം കാടുകളുണ്ട്, മലകളുണ്ട്, താഴ്വരകളുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും നേരത്തെ എത്തുന്ന ഒരു പുലരിയുണ്ട്. ആ പുലരിയെ കാണാനാണ് ചില സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. സാധാരണ നമ്മൾ സൂര്യോദയം കാണാൻ കടൽ തീരത്തേക്കോ മലമുകളിലേക്കോ പോകും. എന്നാൽ ഡോങ്ങിലെ സൂര്യോദയം കാണണമെങ്കിൽ യാത്രയുടെ സമയക്രമം തന്നെ മറ്റൊന്നാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ദിവസത്തെ പുലരിക്കായി തയ്യാറെടുക്കണം. പുലർച്ചെ ഒന്നരയോ രണ്ടു മണിയോടെയോ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങണം. ചുറ്റും കനത്ത ഇരുട്ടായിരിക്കും. ആകാശത്ത് നക്ഷത്രങ്ങൾ മാത്രം. തണുത്ത കാറ്റ് മുഖത്ത് തട്ടും. മുന്നിലെ വഴിയെറിയാൻ ടോർച്ചിന്റെ വെളിച്ചം മാത്രം. പിന്നെ തുടങ്ങും മലകയറ്റം. കേൾക്കുമ്പോ ചെറിയൊരു സാഹസിക യാത്ര പോലെ തോന്നാം, പക്ഷേ ഇരുട്ടിലൂടെ മല കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെങ്കുത്തായ പാതകൾ, കാടിനുള്ളിലൂടെയുള്ള നടപ്പ്, തണുപ്പ്, ഇടയ്ക്കിടെ കാൽ വഴുതുമോ എന്ന ഭയം, ശ്വാസമുട്ടലും ക്ഷീണവും. ചില സമയങ്ങളിൽ ഇനി കുറച്ചുകൂടി പോയാൽ മതി എന്ന് സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും മുന്നോട്ട് നടക്കുക. എന്നാൽ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ ക്ഷീണം നമ്മളെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഭാതകിരണം സ്വന്തം കണ്ണുകൊണ്ട് കാണുക എന്ന ആഗ്രഹം കാലുകളെ മുന്നോട്ട് നടത്തും. ഡോങ് വാലി സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയുടെയും സതീ നദിയുടെയും സംഗമ പ്രദേശത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1240 മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം ഭൂപടത്തിൽ മാത്രമല്ല, പ്രകൃതിയുടെ കാര്യത്തിലും അതിന്റെ പ്രത്യേകത നിലനിർത്തുന്ന സ്ഥലമാണ്. ചുറ്റും മലനിരകൾ, താഴെ ആഴമുള്ള താഴ്വരകൾ, ഇടയ്ക്കിടെ മഞ്ഞിന്റെ പാളികൾ, കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങൾ, നഗരജീവിതത്തിൽ നിന്ന് പൂർണമായും വേറിട്ടൊരു ലോകം. പുലർച്ചെ 3 മണിയോടടുക്കുമ്പോഴേക്കും സഞ്ചാരികൾ സൂര്യോദയം കാണാനുള്ള വ്യൂ പോയിന്റിൽ എത്തിത്തുടങ്ങും. ചില സീസണുകളിൽ സമയം കുറച്ചുകൂടി മാറാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനും ഒരു സൗന്ദര്യമുണ്ട്. ചുറ്റുമിരുട്ട്, മലകൾ ഇരുണ്ട നിഴലുകൾ പോലെ, താഴ്വരയിൽ മഞ്ഞ്, ആകാശം പതുക്കെ നിറം മാറി തുടങ്ങുന്നു. ആദ്യം കറുപ്പ് അല്പം നേർത്തതായി തോന്നും, പിന്നെ നീലയുടെ നേരിയ നിറം, അതിനുശേഷം ചാരനിറം. ദൂരെയുള്ള മലനിരകളുടെ അരികിൽ ഒരു നേർത്ത പ്രകാശരേഖ, അത് സൂര്യന്റെ വരവിന്റെ ആദ്യ സൂചനയാണ്. ആ നിമിഷത്തിൽ എല്ലാവരുടെയും സംഭാഷണം പതുക്കെയാകും. കാരണം പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യന്റെ ശബ്ദം പലപ്പോഴും ചെറുതായി പോകും. പിന്നെ പെട്ടെന്ന് മലനിരകളുടെ അപ്പുറത്തുനിന്ന് ഒരു സ്വർണ്ണ നിറമുള്ള പ്രകാശം പുറത്തേക്ക് വരും. അതൊരു സാധാരണ സൂര്യോദയമല്ല, ഇന്ത്യയിൽ ഒരു പുതിയ ദിവസത്തിന്റെ ആദ്യ കിരണങ്ങൾ ആദ്യം തൊടുന്ന ഭൂമിയിൽ നിന്നാണ് ആ വെളിച്ചമുയരുന്നത് എന്ന ബോധം തന്നെ അതിന് മറ്റൊരു ഭംഗി നൽകും. മഞ്ഞുപടലങ്ങൾക്കിടയിലൂടെ വെളിച്ചം പതുക്കെ താഴ്വരയിലേക്കിറങ്ങും. മലമുകളിലെ മരങ്ങൾ ആദ്യം സ്വർണ്ണനിറമാകും.

എന്നെ താഴ്വരയിലെ മഞ്ഞിലേക്ക് വെളിച്ചം പടരും. കുറച്ചു നേരം മുൻപ് ഇരുട്ടിൽ മറഞ്ഞിരുന്ന ഭൂമി പതുക്കെ തെളിഞ്ഞുവരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇത്രയും നേരം ഇരുട്ടിലൂടെ നടന്നതെല്ലാം ഈയൊരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു. ചില കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ കഴിയില്ല, അവ മനസ്സിൽ മാത്രമേ പകർത്താൻ കഴിയൂ. ഡോങ്ങിലെ പുലരിയും അത്തരത്തിലൊന്നാണ്. ഡോങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് ഇവിടെ പകൽ നേരത്തെ അവസാനിക്കും. വൈകുന്നേരത്തോടെ തന്നെ മലനിരകളിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദിവസം തന്നെ മറ്റൊരു താളത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ നേരത്തെ വരുന്നു, വെളിച്ചം നേരത്തെ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതവും പ്രകൃതിയുടെ സമയക്രമത്തോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ഡോങ്ങിൽ പോയാൽ സൂര്യോദയം മാത്രം കണ്ടിട്ട് മടങ്ങിപ്പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. അതിനടുത്തുള്ള വാലോങ്ങിലേക്കും യാത്ര ചെയ്യണം. ഡോങ്ങിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് വാലോങ്. ലോഹിത് നദിയുടെ തണുത്ത കാറ്റിനൊപ്പം സഞ്ചരിക്കുമ്പോൾ വഴിയരികിലെ പൈൻ മരങ്ങൾ ഒരു യാത്രക്കാരനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതുപോലെ തോന്നും. നദി ചിലപ്പോൾ ശാന്തമായി ഒഴുകും, ചിലപ്പോൾ പാറകളിൽ തട്ടി ശബ്ദമുണ്ടാക്കും. മലനിരകൾ അതിന്റെ യാത്രയ്ക്ക് കാവൽ നിൽക്കും. പക്ഷേ വാലോങ്ങിന്റെ സൗന്ദര്യത്തിനൊപ്പം ചരിത്രവുമുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഓർമ്മകൾ ഈ പ്രദേശത്തിന്റെ മണ്ണിൽ ഇന്നും നിലനിൽക്കുന്നു. വാലോങ് വാർ മെമ്മോറിയൽ ആ ചരിത്രത്തിന്റെ സാക്ഷിയാണ്. രാജ്യത്തിന്റെ അതിർത്തി കാത്തുസൂക്ഷിച്ച സൈനികരുടെ ത്യാഗത്തെ ഓർക്കുമ്പോൾ ഒരു വിനോദസഞ്ചാരിയുടെ യാത്ര പെട്ടെന്ന് ഒരു ചരിത്രയാത്രയായി മാറുന്നു. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തിന്റെ പ്രകൃതി കാണാനാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മെ അവിടുത്തെ ചരിത്രവും ഓർമ്മിപ്പിക്കും. വാലോങ് അത്തരമൊരു സ്ഥലമാണ്. ലോഹിത് നദിയുടെ സൗന്ദര്യം നോക്കി നിൽക്കുമ്പോൾ ഒരിക്കൽ ഈ മലനിരകളിൽ രാജ്യത്തിനുവേണ്ടി പോരാടിയ മനുഷ്യരെക്കുറിച്ചും ഓർക്കാം. ഒരു അതിർത്തി പ്രദേശമെന്ന നിലയിൽ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇവിടെ നിന്ന് കിബിത്തുവിലേക്കും യാത്ര തുടരാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ ജനവാസ മേഖലകളിലൊന്നായ കിബിത്തുവിന് അതിന്റേതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. ഇന്ത്യ ചൈന മ്യാൻമാർ അതിർത്തികൾക്ക് സമീപമുള്ള ഈ പ്രദേശം പ്രകൃതിയുടെയും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രത്തിന്റെയും അപൂർവമായ സംഗമമാണ്. അതിർത്തി പ്രദേശമായതിനാൽ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പ്രാദേശിക നിയന്ത്രണങ്ങൾക്കും സൈനിക നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകണം. യാത്രയുടെ ആവേശത്തിനിടയിലും അതിർത്തി പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ഒരു സഞ്ചാരി മറക്കരുത്. ഡോങ്ങിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ജനജീവിതമാണ്. മലയുടെയും കാടിന്റെയും നദിയുടെയും ഇടയിൽ തലമുറകളായി ജീവിച്ചുവരുന്ന പ്രാദേശിക ആദിവാസി സമൂഹങ്ങളുടെ ജീവിത രീതികൾ ഈ പ്രദേശത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ്. അവരുടെ ആചാരങ്ങൾ, ഭക്ഷണരീതികൾ, വസ്ത്രധാരണം, അതിഥി സൽക്കാരം, പ്രകൃതിയോടുള്ള ബന്ധം, ഇവയെല്ലാം ഒരു സഞ്ചാരിക്ക് പുതിയ അനുഭവങ്ങൾ നൽകും. ഒരു സ്ഥലത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അവിടുത്തെ മലകളിലും നദികളിലും മാത്രം കാണാനാവില്ല, അവിടെ ജീവിക്കുന്ന മനുഷ്യരിലും കാണണം. അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു യാത്ര പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡോങ്ങിൽ താമസിക്കാൻ ഹോംസ്റ്റേകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. വലിയ ഹോട്ടലിന്റെ സൌകര്യങ്ങളെക്കാൾ ഒരു പ്രാദേശിക കുടുംബത്തിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ നാടിന്റെ ജീവിതത്തോട് കുറച്ചുകൂടി അടുത്തുചേരാം. അവർ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാം, അവരുടെ കഥകൾ കേൾക്കാം, അവരുടെ ജീവിതത്തെക്കുറിച്ചറിയാം. പുലർച്ചെ നമ്മളെ ഉണർത്തുന്ന മലക്കാറ്റിനും അവരുടെ ദൈനംദിന ജീവിതത്തിനുമിടയിലെ ബന്ധം തിരിച്ചറിയാം. അങ്ങനെ ഒരു യാത്ര വിനോദസഞ്ചാരത്തിൽ നിന്ന് അനുഭവമായി മാറുന്നു. ഡോങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അരുണാചൽ പ്രദേശ് സർക്കാർ ഈ മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ ഉയർത്താനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. 2025 December 29 മുതൽ 2026 January 2 വരെ നടന്ന ആദ്യത്തെ സൂര്യോദയ ഉത്സവം അതിന്റെ ഭാഗമായിരുന്നു. സൂര്യോദയ ട്രക്കിംഗ്, സാംസ്കാരിക പരിപാടികൾ, പ്രാദേശിക കരകൌശല വസ്തുക്കളുടെ പ്രദർശനം, ക്യാമ്പിംഗ് തുടങ്ങിയവയിലൂടെ പ്രദേശത്തെ വിനോദസഞ്ചാരത്തെയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഡോങ്ങിന്റെ ഏറ്റവും വലിയ ഉത്സവം ഇന്നും പ്രകൃതിയുടേതാണ്. ഓരോ ദിവസവും നടക്കുന്ന ഒരുത്സവം, ആർക്കും ടിക്കറ്റ് വേണ്ടാത്ത ഒരുത്സവം. വേദിയിൽ കലാകാരന്മാരില്ല, ആകാശമാണ് വേദി, മലകളാണ് കാണികൾ, മഞ്ഞാണ് തിരശ്ശീല, സൂര്യനാണ് കലാകാരൻ.
ഒരു ദിവസം അവസാനിക്കുകയും മറ്റൊരു ദിവസം തുടങ്ങുകയും ചെയ്യുന്ന അത്ഭുതം കാണാൻ മനുഷ്യർ രാത്രിയിൽ മല കയറുന്നു. ഈ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡോങ്ങിലേക്ക് പോകുന്നത് ഒരു സൂര്യോദയം കാണാനല്ല എന്നാണ്. അത് ഒരു ഇരുട്ടിലൂടെ നടന്ന് വെളിച്ചത്തിലേക്കെത്തുന്ന അനുഭവമാണ്. രാത്രി 1:30 നമ്മൾ യാത്ര തുടങ്ങുന്നു. ചുറ്റും ഇരുട്ടാണ്, വഴി വ്യക്തമായിരിക്കില്ല, ക്ഷീണമുണ്ടാകും, തണുപ്പുണ്ടാകും. ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യവും മനസ്സിൽ വരാം. പക്ഷേ നമ്മൾ നടക്കും. ഓരോ ചുവടും നമ്മളെ വെളിച്ചത്തിലേക്ക് അടുപ്പിക്കും. ഒടുവിൽ മലമുകളിലെത്തുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ നടന്ന വഴി ഇരുട്ടിൽ കാണാനാകില്ല, പക്ഷെ മുന്നിൽ സൂര്യൻ ഉയരുകയാണ്. ജീവിതവും ചിലപ്പോൾ അങ്ങനെയല്ലേ? വഴി മുഴുവൻ കാണാതെ തന്നെ നമ്മൾ നടക്കേണ്ടി വരും. എവിടെയാണ് എത്തുന്നതെന്ന് അറിയാതെ, പക്ഷെ നടക്കുമ്പോഴാണ് വെളിച്ചം അടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോങ്ങിലെ പുലരി ഒരു പ്രകൃതി കാഴ്ച മാത്രമല്ല, അത് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു രൂപകവുമാണ്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരും എന്ന പ്രകൃതിയുടെ ഏറ്റവും പഴയ സത്യം അവിടെ ഓരോ ദിവസവും മലമുകളിൽ വീണ്ടും എഴുതപ്പെടുന്നു. ഡോങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയുടെ കാര്യത്തിലും തയ്യാറെടുപ്പ് ആവശ്യമാണ്. അസമിലെ ദിബ്രുഗഡ് വിമാനത്താവളം പ്രധാന പ്രവേശന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. റെയിൽമാർഗം എത്തുന്നവർക്ക് ന്യൂ ടിൻസുക്കിയ വഴി യാത്ര തുടരാം. തുടർന്ന് തേസു, ഹയുലിയാങ്, വാലോങ് എന്നിവിടങ്ങളിലൂടെ റോഡ് യാത്രയായി ഡോങ്ങിലെത്താം. അതിർത്തി മേഖലയായതിനാൽ ആവശ്യമായ അനുമതികളും യാത്രാരേഖകളും മുൻകൂട്ടി പരിശോധിച്ച് ക്രമീകരിക്കണം. ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ്. കാലാവസ്ഥ, റോഡ് സ്ഥിതി, പ്രാദേശിക യാത്രാ നിർദ്ദേശങ്ങൾ എന്നിവയും യാത്രയ്ക്ക് മുൻപ് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഡോങ് ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് പ്രകൃതിയുടെ ഒരു അതിരാണ്, രാജ്യത്തിന്റെ ഒരു അതിരാണ്, ചരിത്രത്തിന്റെ ഒരു അതിരാണ്. അതിലും കൂടുതൽ ഇരുട്ടിനും വെളിച്ചത്തിനുമിടയിലെ ഒരു അതിരുപോലെ തോന്നുന്ന സ്ഥലമാണ്. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ നമ്മുടെ ബാഗിൽ അധികം സാധനങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല, പക്ഷെ മനസ്സിൽ ഒരു പുലരി ഉണ്ടാകും. മഞ്ഞു പടലങ്ങൾക്കിടയിലൂടെ കടന്നുവന്ന സ്വർണ വെളിച്ചത്തിന്റെ ഓർമ്മ, ലോഹിത് നദിയുടെ ശബ്ദം, പൈൻ മരങ്ങളുടെ ഗന്ധം, മലകളുടെ നിശബ്ദത, വാലോങ്ങിന്റെ ചരിത്രം, അതിർത്തിയിലെ സൈനികരുടെ ഓർമ്മ, പ്രാദേശിക മനുഷ്യരുടെ സ്നേഹപൂർവമായ ആതിഥ്യം, എല്ലാത്തിലുമുപരി ഇന്ത്യയിലെ മറ്റെവിടേക്കാളും നേരത്തെ നമ്മളെ തേടിയെത്തിയ ആ ആദ്യ പ്രകാശം. യാത്രകൾക്ക് ചിലപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും, ചിലപ്പോൾ ഒരു കാഴ്ച, ചിലപ്പോൾ ഒരു ഓർമ്മ. പക്ഷെ ചില യാത്രകൾ നമ്മളെ തന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കും. ഡോങ്ങിലേക്കുള്ള യാത്ര അത്തരത്തിലൊന്നാണ്. രാത്രിയുടെ ഇരുട്ടിലൂടെ മല കയറി പുലരിയുടെ ആദ്യ കിരണത്തെ കാത്തു നിൽക്കുന്ന ആ യാത്രയിൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയും, പുലരി എവിടെയും വൈകിയെത്തുന്നില്ല. അതാദ്യമെത്തുന്നത് നമ്മൾ അതിനെ കാത്തു നിൽക്കുന്നിടത്താണ്. അതിനാലാണ് ഒരിക്കലെങ്കിലും ഒരു പുതിയ പുലരിയെ തേടി അരുണാചലിന്റെ ആ വിദൂര മലനിരകളിലേക്ക് യാത്ര പോകണമെന്ന് തോന്നുന്നത്. ഒരു സൂര്യോദയം കാണാൻ മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പുലരിയോടൊപ്പം ഒരു ദിവസം സ്വന്തം കണ്ണുകൊണ്ട് ആരംഭിക്കാൻ. ഇതാണ് ഡോങ്, ഇതാണ് ആ യാത്ര. ഈ യാത്ര എനിക്കിഷ്ടം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് മണ്ണിന്റെ പി എച്ച് നിലയെക്കുറിച്ച് കേൾക്കാം. ഒരു ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച വിളവിനും വളവും വെള്ളവും മാത്രം മതിയാകില്ല. മണ്ണിന്റെ പി എച്ച് നിലയും അത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ്. മണ്ണിലെ പോഷകങ്ങൾ എത്രത്തോളം ചെടികൾക്ക് ലഭ്യമാകുമെന്ന് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് പി എച്ച്. അതിനാൽ മണ്ണിന്റെ അമ്ലത്വമോ ക്ഷാരത്വമോ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി മിക്ക കൃഷിവിളകൾക്കും മണ്ണിലെ പി എച്ച് നില 5.5 മുതൽ 6.5 വരെ ആയിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഈ പരിധിയിൽ മണ്ണിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. പി എച്ച് നില വളരെ കുറയുകയോ കൂടുകയോ ചെയ്താൽ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരുന്നാലും ചെടികൾക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ വരാം. മണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കാൻ ചില ലളിതമായ പരിശോധനകൾ വീട്ടിൽ തന്നെ നടത്താവുന്നതാണ്. ഇതിനായി കുറച്ചു മണ്ണ് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. അതിലേക്ക് അല്പം വിനിഗർ ഒഴിക്കുമ്പോൾ കുമിളകൾ രൂപപ്പെടുകയോ പതയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മണ്ണിന് അമ്ല സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു സാമ്പിളിൽ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്നുവെങ്കിൽ മണ്ണിന് ക്ഷാര സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇത് ഏകദേശ വിലയിരുത്തൽ മാത്രമാണ്. കൃത്യമായ ഫലമറിയാൻ അംഗീകൃത ലബോറട്ടറികളിൽ മണ്ണ് പരിശോധന നടത്തുന്നതാണ് ഏറ്റവും ഉചിതം. മണ്ണ് അമ്ല സ്വഭാവമുള്ളതാണെങ്കിൽ കുമ്മായം അഥവാ ലൈം പ്രയോഗിക്കുന്നത് പി എച്ച് നില ഉയർത്താൻ സഹായിക്കും. ഇതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ കാൽഷ്യവും ലഭിക്കും. മണ്ണിൽ മഗ്നീഷ്യത്തിന്റെ കുറവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോലമൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഡോലമൈറ്റിലൂടെ കാൽഷ്യത്തിനൊപ്പം മഗ്നീഷ്യവും ലഭ്യമാകും. മറുവശത്ത് മണ്ണ് അമിതമായി ക്ഷാര സ്വഭാവമുള്ളതാണെങ്കിൽ ജിപ്സം പ്രയോഗിക്കുന്നത് ഫലപ്രദമായ മാർഗമാണ്. ഇത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പി എച്ച് ക്രമീകരണത്തിനായി വളങ്ങളോ ഭേദഗതി വസ്തുക്കളോ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവ് പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, 1 സെന്റിന് ഏകദേശം 1 മുതൽ 2.5 കിലോഗ്രാം വരെ കുമ്മായം ആവശ്യമായി വരാം. എന്നാൽ ഇത് മണ്ണിന്റെ നിലവിലെ പി എച്ച് നില, മണ്ണിന്റെ ഘടന, കൃഷി ചെയ്യുന്ന വിള എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. അതിനാൽ മണ്ണ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അളവ് നിശ്ചയിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ ചെടികളുടെ അടിസ്ഥാനം. മണ്ണിന്റെ പി എച്ച് നില കൃത്യമായി നിയന്ത്രിക്കുന്നതിലൂടെ വളങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും പോഷകക്കുറവൊഴിവാക്കാനും മികച്ച വിളവെടുപ്പ് ഉറപ്പാക്കാനും സാധിക്കും. അതുകൊണ്ടുതന്നെ ഓരോ കർഷകനും മണ്ണിന്റെ പി എച്ച് നിലയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ശാസ്ത്രീയമായ രീതിയിൽ മണ്ണിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
1: അവതരണം ഷാൽമ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതെന്തേ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരും. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അതോ ഭ്രമമോ? അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം! ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കന്യാരുപാറയിൽ നിന്ന് ആശാലത ശ്രീലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ടത് "നീ എത്ര ധന്യ" എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ONV, ഈണം ജി ദേവരാജൻ, ആലപനം KJ യേശുദാസ്.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ, സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന ശിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് വെമ്പായത്ത് നിന്ന് ഋഷികേശൻ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ.എസ്. ചിത്ര ആലപിച്ചത്. രചന തോമസ് പാറന്നൂർ, സംഗീതം ജോൺസൺ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കടുവാക്കുഴിയിൽ നിന്ന് സജു, രാജു എന്നിവർ.

നൊമ്പരവയലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കരിങ്കുറ്റി കോളനിയിൽ നിന്ന് സുകുമാരൻ ആവശ്യപ്പെട്ട ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്, ചിത്രം പരീക്ഷ, ആലാപനം കെ ജി യേശുദാസ്.

അമൃത മഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിലെ വരികൾക്ക് തൂലിക ചലിപ്പിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ, ഗാനം ആവശ്യപ്പെട്ടത് ബാലുശ്ശേരിയിൽ നിന്ന് ബേബി, ഉഷ, സുമ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതമൊരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഓർന്നു പോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാവുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നത് പോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്ന് കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുലുകുന്ന കാറ്റ് പൂത്തു നിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഡൈസി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് ആനന്ദു, രാഗി, രചന മഹേഷ് എന്നിവർ. രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം, ആലാപനം കെ ജെ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. പി ജയചന്ദ്രനും സംഘവും ആലപിച്ചത്, രചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം, ചിത്രം സംഘം. ഗാനം ആവശ്യപ്പെടുന്നത് കിളികുലൂരിൽ നിന്ന് കാർത്യായനിയമ്മ, ശശി, വീരഭദ്രൻ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തു നിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. കാട്ടാക്കട നിന്ന് രതീഷ്, സതീഷ്, മധു എന്നിവർ ആവശ്യപ്പെട്ടത്. രചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ചിത്രം മനു അങ്കിൾ. ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ജാനമാട് എവിടെ, മലേഷ്യ വാസുദേവൻ, എസ് പി ശൈലജ എന്നിവർ ആലപിച്ച ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം ഔസിപ്പച്ചൻ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് നാലാഞ്ചിറ നിന്ന് ജയചന്ദ്രൻ, സജിത്, മനു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആകാശത്തിൻ്റെ അപാരതകളെ കീറിമുറിച്ചുകൊണ്ട് പറന്നുപോയ നാലു വെള്ളിക്കൊക്കുകളെ കാണാനിടയായതാണ് ശ്രീരാമകൃഷ്ണന് ബോധോദയമുണ്ടാവാനുള്ള കാരണമായതെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങൾക്കൊടുവിലെ ചക്രവാള സീമകളിൽ ചോരച്ചെന്തിളർ പോലെ ചിതറിക്കിടക്കുന്ന മേഘത്തുണ്ടുകൾ ആ കാഴ്ചയെ അദ്വിതീയവും അനശ്വരവുമാക്കും വിധം നാലു വെള്ളിക്കൊക്കുകൾ കൂടി ആകാശത്തെ കീറിമുറിച്ച് കടന്നു പോവുക എന്ന ആനന്ദാതിരേകം. ശ്രീരാമകൃഷ്ണനല്ല, ആരായാലും ആ കാഴ്ചയിൽ ബോധരഹിതനായി പോവുക തന്നെ ചെയ്യും. കൊക്കുകൾ പറക്കുന്നത് കണ്ടാൽ വിമാനം ഇറങ്ങുന്നത് പോലെ തോന്നും, അതോ തിരിച്ചോ? രണ്ടായാലും രസകരമായ കാഴ്ചയാണ്. വിമാനം ഇഷ്ടം തന്നെ, പക്ഷേ അതേക്കാൾ ഇഷ്ടം കിളികളെയാണ്. അത്രമേൽ ഇഷ്ടം.

എം മുകുന്ദൻ്റെ ഒരു ചെറിയ നോവലാണ് ഓർമ്മ വരുന്നത്. കിളി വന്ന് വിളിച്ചപ്പോൾ നഗരാരവങ്ങൾക്കിടയിൽ നിന്ന് ഗ്രാമീണമായ പ്രണയചാരുതയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. വനാന്തരങ്ങളിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നതാകട്ടെ കാറിൻ്റെ ബോണറ്റിൽ വന്നിരുന്ന ഒരു കിളി. അത് മുന്നോട്ട് ചാടി കുറച്ച് പറന്ന് പിന്നെയും മുന്നോട്ട് ചാടി കാടിനുള്ളിലേക്ക് പോകുന്നതിൻ്റെ കൂടെ അവളും പോവുകയാണ്. ചെറിയ നോവലാണ്, വലിയ കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണ് പറയുന്നത്, ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നോവലിൻ്റെ പേരെന്ത് രസമല്ലേ, കിളി വന്ന് വിളിച്ചപ്പോൾ. പേരും നോവലും കിളിയും എല്ലാം അത്രമേലിഷ്ടം.

പണ്ടാണ്, ഇപ്പൊ കാണാറേയില്ല തൂക്കണാം കുരുവികളുടെ കൂടുകൾ. വീടിനടുത്തുള്ള മരങ്ങളിലെല്ലാം കാണുമായിരുന്നു. വേറൊരു കാര്യം അറിയുമോ? ഈ തൂക്കണാം കുരുവിയുടെ കൂടിൻ്റെ ആകൃതിയിൽ പണ്ട് ആണുങ്ങൾ അവരുടെ ഹെയർ സ്റ്റൈൽ വെട്ടിവെക്കുമായിരുന്നു. കുരുവിക്കൂട് എന്ന് ബാർബർ ഷോപ്പിൽ പറഞ്ഞാൽ അങ്ങനെ വെട്ടിക്കൊടുക്കും. വലിയ ഫാഷനായിരുന്നു. ഇന്ന് കണ്ടാൽ ചിരിവരും. അന്നും തൂക്കണാം കുരുവിക്ക് ചിരി വന്നിട്ടുണ്ടാവും.

ഒരു കുരുവിയുടെ പതനം എഴുതിയ സലീമലിയെ ഓർമ്മ വരുന്നു. കിളികളെ സ്നേഹിച്ചയാൾ, സ്നേഹിക്കാൻ പറഞ്ഞയാൾ, കിളികളെ മനസ്സിലാക്കിയയാൾ. കിളികളും ആ മഹാത്മാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ലാതെ വരാൻ സാധ്യതയില്ല. അത്രമേൽ ഇഷ്ടമായിരുന്നല്ലോ കിളികളെ. അതെ, ഈ കാടും ഈ മരവും ഈ കിളികളും കളകളാരവും പൊഴിച്ചൊഴുകും ഈ പുഴകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഞ്ഞക്കിളിയെ എന്തിഷ്ടം! എല്ലാവർക്കും പരിചയമായ കിളി, നാട്ടുകിളി. കടും മഞ്ഞയും കറുപ്പും ചുവന്ന ലിപ്സ്റ്റിക്കുമിട്ട കിളി. മഞ്ഞക്കറുപ്പൻ വേറൊന്നാണ്, രണ്ടും മഞ്ഞ തന്നെ. പക്ഷേ മഞ്ഞക്കറുപ്പന് തലയും വാലും കറുപ്പാണ്. മഞ്ഞക്കിളിക്ക് അങ്ങനെയല്ല, ചിറക് മാത്രമാണ് കറുപ്പ്, ബാക്കിയെല്ലാം മഞ്ഞയാണ്, കടും മഞ്ഞ. കാണാൻ എന്തൊരു ചന്തം! ദേഹം മുഴുവൻ മഞ്ഞച്ചായം തട്ടിമറിച്ചിട്ട് വരുന്ന പോലെ ഹൃദ്യം, മനോഹരം, അത്രമേലിഷ്ടം.

പണ്ട് വീടിന് ചുറ്റും മരംകൊത്തികൾ ഉണ്ടായിരുന്നു. ചുവന്ന തൂവൽ തൊപ്പി വെച്ച മരംകൊത്തി, മഞ്ഞച്ചിറക്, വെള്ളയും കറുപ്പും പിന്നെയും എത്രയോ നിറങ്ങൾ. രാവിലെ കണ്ടാലും എപ്പോ കണ്ടാലും മരംകൊത്തിൽ തന്നെ പണി. കുറച്ചുനേരമെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല തന്നെ. ഇങ്ങനെ വട്ടത്തിൽ കൊത്താൻ പെരുന്തച്ഛനു പോലും പറ്റില്ലെന്നാണ് കക്ഷിയുടെ പക്ഷം. മനസ്സെടുത്ത് ഞാൻ എവിടെ വയ്ക്കട്ടെ മരംകൊത്തിപ്പെണ്ണിൻ മടിയിൽ വെച്ചാലോ എന്ന കവിതയാണ് ഓർമ്മ വരുന്നത്. കവിതയും മരംകൊത്തിയും എന്നും ഇഷ്ടം, അത്രമേലിഷ്ടം.

ആനറാഞ്ചികൾ ഇപ്പോഴുമുണ്ട് നാട്ടിൽ. ബ്ലാക്ക് ട്രോങ്കോ എന്നാണ് സായിപ്പ് വിളിക്കുന്നത്. നമ്മൾ ആനറാഞ്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയുമോ? കുഴിയാനയെപ്പോലും റാഞ്ചാനറിയാത്ത പാവങ്ങളാണ് ഞങ്ങളെന്ന്. എന്തു പറയാനാണ്, പാവങ്ങൾക്ക് ഈ പേരിട്ടത് ആരാണോ എന്തോ. നീളൻ വാലാണ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഇണകളായേ എപ്പോഴും കാണാനാവും. ഒറ്റയ്ക്കെങ്ങാനും ആയിപ്പോണം, തല്ലിത്തല്ലി ചത്തുകളയുമെന്ന് തോന്നും വിധം സങ്കടമാണ്. പേരിലേ ഉള്ളു ആന, സ്വഭാവം കൊണ്ട് അണ്ണാനിക്കാൾ പാവം. അതുകൊണ്ടാണ് അവയെ അത്രമേലിഷ്ടം.

ചിന്നക്കൊട്ടുറവൻ ചീക് ബാബറ്റ് പേരുപോലെ ചിന്നൻ പനന്തത്ത എന്ന് വിളിക്കുന്നത് കക്ഷിക്ക് അത്ര ഇഷ്ടമല്ല. ചെല്ലത്തിൽ ചിന്നക്കൊട്ടുറവൻ എന്ന് വിളിച്ചു നോക്കണം. തലവെട്ടിച്ചൊരു നോട്ടമുണ്ട്, ഒരു പൊളി നോട്ടം. ചിന്നക്കൊട്ടുറവൻ എന്ന ആ പേരും ആ നോട്ടവും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചെറിയ മീൻകൊത്തി എന്ന് പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്, പിന്നെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് നീലപ്പൊന്മാൻ എന്ന് വിളിക്കണമെന്ന്. എങ്ങനെയുണ്ട്, വട്ടപ്പേരിട്ട് വിളിക്കരുതെന്ന്? ഇല്ല, വിളിക്കുന്നില്ല. മീൻ കൊതിയനായതുകൊണ്ടല്ലേ കളിയാക്കി വിളിക്കുന്നത്? അങ്ങനെ എന്നെ വിളിക്കണ്ട, അവനെ വിളിച്ചാൽ മതി. ആരെ? ആ മീൻ കൊത്തി ചാത്തനെ. കായലും കുളങ്ങളും തെണ്ടി നടന്ന് മീൻ മാത്രം കൊത്തുന്ന അവനാണ് മീൻ കൊത്തി ചാത്തൻ. ഞാൻ നീലപ്പൊന്മാനാണ്, നീലപ്പൊന്മാൻ.

മണ്ണാത്തിപ്പുള്ളുകൾ വല്ലപ്പോഴുമേ വരൂ. പണ്ടങ്ങനെയല്ല, നിത്യകാഴ്ചയാണ്, എവിടെയും കാണും. കറുപ്പും വെളുപ്പും സദാ ഇളക്കിക്കൊണ്ടിരിക്കുന്ന നീണ്ട വാലും കൂർത്ത കൊക്കും, ചന്തമുള്ളൊരു പെൺകിളി. കൽമണ്ണാത്തിയുമായി കക്ഷിയെ വേർതിരിച്ചറിയാൻ ഇത്തിരി പ്രയാസമുണ്ട്. എന്നാലും കറുപ്പ് കൂടുതൽ കൽമണ്ണാത്തിക്ക് തന്നെ.

ചെമ്പുകൊട്ടിയെ കണ്ടിട്ട് ഒരു 10 വർഷമെങ്കിലുമായി കാണും. കഴുത്തിലെപ്പോഴും ചോരച്ചുവപ്പുമായി മരംകൊമ്പിലിരിക്കുന്ന കാഴ്ചയുടെ സൗഭാഗം, ഉടൽ പച്ച, തലച്ചുവപ്പ്, കൊക്ക് കറുപ്പ്, ഒരുണ്ടപ്പക്ഷി, വാലും ചെറുത്, എന്നാലും അഴകിനൊരു കുറവുമില്ല. ചുറ്റും വെളുപ്പിനകത്ത് നീളത്തിൽ കണ്ണെഴുതി ഒരുങ്ങിയേ എവിടെയും പോകൂ. നല്ല ചന്തമാണ്, അതുകൊണ്ട് തന്നെ അത്രമേലിഷ്ടം.

0: തേൻകിളി. ഹോ, ചിലർക്ക് അങ്ങനെ വിളിച്ചാൽ പറ്റില്ല, കറുപ്പൻ തേൻകിളി എന്ന് വിളിച്ചാലേ പറ്റൂ. എന്തിനാ ഇങ്ങനെ നിറവും ജാതിയും ഒക്കെ നോക്കി പേരിടുന്നത്? തേൻകിളി എന്ത് രസമല്ലേ. എല്ലാ പൂവിൽ നിന്നും ഞാൻ തേൻ കുടിക്കും, തേൻ കുടിച്ച് അങ്ങനെ പറന്ന് നടക്കും. ഇഷ്ടമല്ലേ എന്നെ? പിന്നെ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.
1: വേനൽ പക്ഷി തേങ്ങി പാടി ചെല്ലക്കൂടും കുഞ്ഞും പോയി എന്നെന്നും നിന്നെ കാത്തു കണ്ണി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. പുറത്ത് അവളൊരു നേതാവാണ്. ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നവൾ, തീരുമാനമെടുക്കുന്നവൾ, യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവൾ, നൂറുകണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം തേടുന്നവൾ. ഒരു സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ ആയിരിക്കാം, ഒരു ഓഫീസിലെ സീനിയർ സൂപ്രണ്ടായിരിക്കാം, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കാം, ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരിക്കാം. പൊതു ഇടത്ത് അവളുടെ പേര് അധികാരത്തോടും ഉത്തരവാദിത്വത്തോടും ചേർന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. പക്ഷെ വൈകുന്നേരം അവൾ വീട്ടിലെത്തുമ്പോൾ ആ അധികാരത്തിന്റെ വാതിൽ വീടിന്റെ പടിക്കൽ വച്ച് അടയുന്നു. അടുക്കളയിലേക്ക് കയറേണ്ടത് അവൾ തന്നെ. ഭക്ഷണം തയ്യാറാക്കേണ്ടത് അവൾ തന്നെ. കുട്ടികളുടെ കാര്യം നോക്കേണ്ടത് അവൾ തന്നെ. വസ്ത്രങ്ങൾ, വീട് വൃത്തിയാക്കൽ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, അതിഥികളുടെ വരവ്, കുടുംബത്തിലെ ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം അവളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. പുറത്ത് അവൾ എത്ര വലിയ പദവിയിലാണെങ്കിലും വീട്ടിനുള്ളിൽ അവളുടെ ഏറ്റവും വലിയ പരിചയം പലപ്പോഴും പെണ്ണ് എന്നത് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പുരോഗമനത്തിന്റെ ഒരു വലിയ കള്ളം തുറന്നു കാണുന്നത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് എത്തിയെന്ന് നാം അഭിമാനത്തോടെ പറയുമ്പോഴും അവരെ പൊതുജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിച്ചിരിക്കുന്നതിന്റെ വിലയായി വീട്ടിലെ മുഴുവൻ അദൃശ്യ ജോലിയും അവരുടെ ചുമലിൽ തന്നെ കെട്ടിവച്ചിരിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥ മോചനമല്ല. അത് പഴയ ഉത്തരവാദിത്തങ്ങളുടെ മുകളിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ കൂടി കെട്ടിവച്ചതാണ്. ഒരു പുരുഷൻ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ അയാൾ പൊതുപ്രവർത്തകനാകുന്നു. സമൂഹം അയാളുടെ സമയത്തെ പൊതുസമ്പത്തായി കാണുന്നു. യോഗത്തിന് പോകുന്നതും യാത്ര ചെയ്യുന്നതും രാത്രി വരെ പ്രവർത്തിക്കുന്നതും സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുന്നു. അയാൾ വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം തയ്യാറായിരിക്കും എന്നത് പല കുടുംബങ്ങളിലും ആരും ചോദ്യം ചെയ്യാത്തൊരു ക്രമമാണ്. കുട്ടികളുടെ പഠനം, വീട്ടിലെ സാധനങ്ങൾ വാങ്ങൽ, ബന്ധുക്കളുടെ കാര്യങ്ങൾ, രോഗിയായ മാതാപിതാക്കളുടെ പരിചരണം, ഇവയിൽ പലതും അയാളുടെ പ്രധാന ജോലിയായി കണക്കാക്കപ്പെടാറില്ല. അതേസമയം ഒരു സ്ത്രീ പൊതുരംഗത്തേക്കിറങ്ങുമ്പോൾ ആദ്യ ചോദ്യം പലപ്പോഴും അവളുടെ കഴിവിനെ കുറിച്ചല്ല, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ഈ ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള മറ്റൊരു ചോദ്യം കൂടി കേൾക്കാം. നിനക്ക് പൊതുജീവിതത്തിലേക്ക് വരാനുള്ള അവകാശം ലഭിക്കുന്നതിന് മുൻപ് വീട്ടിലെ എല്ലാ കടമകളും തീർത്തുവോ? പുരുഷനോടൊരിക്കലും ചോദിക്കാത്ത ഈ ചോദ്യം സ്ത്രീയോട് മാത്രം ചോദിക്കുന്നത് യാദൃശ്ചികമല്ല. വീട് സ്ത്രീയുടെ സ്വാഭാവിക പ്രദേശമാണെന്നും പൊതു ഇടം പുരുഷന്റെ സ്വാഭാവിക പ്രദേശമാണെന്നും കരുതുന്ന പഴയ സാമൂഹിക വിഭജനം ഇന്ന് നമ്മുടെ ചിന്തകളുടെ അടിത്തട്ടിൽ ജീവിക്കുന്നുണ്ട്. അടുക്കളയ്ക്ക് ലിംഗമില്ല. കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും ലിംഗമില്ല. വസ്ത്രങ്ങൾ കഴുകുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും ലിംഗമില്ല. ഇവയെല്ലാം ജീവിതത്തിന്റെ ജോലികളാണ്. പക്ഷെ സമൂഹം അവയ്ക്ക് ലിംഗം നൽകി. ഇത് സ്ത്രീയുടെ ജോലി, അത് പുരുഷന്റെ ജോലി എന്നിങ്ങനെ ജീവിതത്തെ രണ്ടായി പിളർത്തി. അങ്ങനെ വിഭജിച്ചപ്പോൾ സ്ത്രീക്ക് കിട്ടിയത് ഉത്തരവാദിത്വവും പുരുഷന് കിട്ടിയത് അധികാരവുമായിരുന്നു. ഇതിന്റെ ഏറ്റവും വിചിത്രമായ രൂപമാണ് പൊതുരംഗത്ത് വിജയിച്ച

ഒരു പുരുഷന്റെ സമയം അവന്റേതാണെന്ന് സമൂഹം അംഗീകരിക്കുന്നു. എന്നാൽ ഒരു സ്ത്രീയുടെ സമയം പലപ്പോഴും കുടുംബത്തിന്റേതാണ്. അവൾക്ക് സ്വന്തം സമയം വേണമെങ്കിൽ അതിനൊരു വിശദീകരണം നൽകേണ്ടി വരുന്നു. വിശ്രമിക്കണമെങ്കിൽ പോലും കുറ്റബോധം തോന്നുന്നു. ഒരു യോഗത്തിന് പോകുമ്പോൾ വീട്ടിലെ ഭക്ഷണം ആരാണ് തയ്യാറാക്കുന്നതെന്ന് ചിന്തിക്കണം. യാത്ര പോകുമ്പോൾ കുട്ടികളെ ആരാണ് നോക്കുന്നതെന്ന് ആലോചിക്കണം. രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ നല്ല അമ്മയാണോ എന്ന ചോദ്യം അവളെ പിന്തുടരും. ഇങ്ങനെ ഒരു സ്ത്രീ പൊതുജീവിതത്തിൽ പ്രവേശിക്കുന്നത് പലപ്പോഴും ഒരു ഇരട്ട ജോലി

യിലേക്കുള്ള പ്രവേശനമായി മാറുന്നു. പുറത്തവൾ തന്റെ കഴിവ് തെളിയിക്കണം, അകത്തവൾ തന്റെ നല്ല സ്ത്രീ എന്ന പദവി സംരക്ഷിക്കണം. ഈ രണ്ടിനുമിടയിൽ അവളുടെ സ്വന്തം ജീവിതം എവിടെയാണ്? ഇതാണ് നാം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്ത്രീയുടെ പൊതുപ്രവർത്തനത്തെ അംഗീകരിക്കുന്നതായി നടിച്ചുകൊണ്ട് അവളുടെ വീട്ടുജോലിയുടെ ഭാരത്തിൽ യാതൊരു മാറ്റവും വരുത്താത്ത കുടുംബം യഥാർത്ഥത്തിൽ അവളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അവൾ പുറത്തു പോകുന്നതിനെ അനുവദിച്ചിട്ടുണ്ടാകാം, പക്ഷെ അവളുടെ ജീവിതത്തിന്റെ ഘടന മാറ്റാൻ തയ്യാറായിട്ടില്ല. അവൾക്കും ജോലി ചെയ്യാം എന്നത് മാത്രം പുരോഗമനമല്ല. അവൾ ജോലി ചെയ്യുമ്പോൾ വീട്ടിലെ ജോലിയും എല്ലാവരും പങ്കിടണം എന്നതാണ് യഥാർത്ഥ പുരോഗമനം. ഇവിടെയാണ് സഹായം എന്ന വാക്കിനെയും പങ്കാളിത്തം എന്ന വാക്കിനെയും വേർതിരിക്കേണ്ടത്. ഭർത്താവ് ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അടുക്കളയുടെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഭാര്യയുടേതാണ് എന്ന ധാരണ പലപ്പോഴും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കും. എന്നാൽ വീട്ടുപണി രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണെങ്കിൽ പുരുഷൻ ഭാര്യയെ സഹായിക്കുന്നതല്ല, അവൻ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ ചെറിയ ഭാഷാ മാറ്റത്തിനുള്ളിൽ വലിയൊരു സാമൂഹിക മാറ്റമുണ്ട്. കാരണം സഹായം നൽകുന്നവന് എപ്പോൾ വേണമെങ്കിലും സഹായം നിർത്താം, ഉത്തരവാദിത്വം ഏറ്റെടുത്തവന് അങ്ങനെ പിന്മാറാനാവില്ല. കുടുംബത്തിലും ഇതേ ജനാധിപത്യ ബോധം വേണം. സ്ത്രീ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അവളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളെ കുടുംബം ബഹുമാനിക്കണം. പുരുഷൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ പൊതുജീവിതത്തെ ബഹുമാനിക്കുന്നതുപോലെ തന്നെ സ്ത്രീയുടെയും പൊതുജീവിതത്തെ ബഹുമാനിക്കണം. സ്ത്രീയുടെ സമയം കുടുംബത്തിന്റെ സ്വത്തല്ല, അവളുടെ കഴിവും കുടുംബത്തിന്റെ സ്വകാര്യ ഉപയോഗത്തിനുള്ള ഒന്നല്ല. ഇത് സ്ത്രീകൾക്ക് മാത്രം ബാധകമായൊരു പ്രശ്നവുമല്ല, പുരുഷന്മാരെയും മോചിപ്പിക്കേണ്ട ഒരു സാമൂഹിക ഘടനയാണിത്. വീടുപണി പുരുഷന്റെ ജോലിയല്ല എന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന സമൂഹം അവരെ ജീവിതത്തിന്റെ പകുതിയിൽ നിന്ന് തന്നെ അകറ്റുകയാണ്. പാചകം ചെയ്യാൻ അറിയാത്ത പുരുഷൻ കൂടുതൽ പുരുഷനല്ല, കുട്ടിയെ നോക്കാൻ കഴിയാത്ത പുരുഷൻ കൂടുതൽ ശക്തനല്ല. വീട്ടിലെ വസ്ത്രം അലക്കുന്നത് പുരുഷത്വത്തെ കുറയ്ക്കുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതം സ്വയം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അതിലൂടെ വളരുന്നത്. അതുപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന സങ്കല്പവും മാറണം. ഒരു സ്ത്രീയുടെ മഹത്വം അവൾ എത്രമാത്രം സഹിച്ചു എന്നതുകൊണ്ട് അളക്കേണ്ടതില്ല, അവൾ എത്ര സ്വതന്ത്രമായി ജീവിച്ചു എന്നതുകൊണ്ടാണ് അളക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയത്തിനും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകൾക്ക് അധികാരസ്ഥാനം നൽകുന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയ രംഗം ജനാധിപത്യപരമാകില്ല. അവൾക്ക് തീരുമാനമെടുക്കാനുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടോ? അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളുടെ പേരിൽ അവരുടെ രാഷ്ട്രീയ ഇടപെടൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ടോ? പ്രോക്സിയായി ആരെങ്കിലും അവരുടെ അധികാരം കൈകാര്യം ചെയ്യുന്നുണ്ടോ? പൊതുജീവിതത്തിലെ സ്ത്രീകളെ അവരുടെ വസ്ത്രം, കുടുംബം, വിവാഹം, മാതൃത്വം, വ്യക്തിജീവിതം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ടോ? ഇവയെല്ലാം ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങളാണ്.

ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവൾക്ക് വേണ്ടി മറ്റൊരാൾ തീരുമാനമെടുക്കുന്നത് അവളുടെ വിജയത്തെ തന്നെ അർത്ഥശൂന്യമാക്കുന്നു. അവൾക്ക് പദവി ലഭിച്ചെങ്കിലും അധികാരം ലഭിച്ചില്ലെങ്കിൽ അത് പ്രതിനിധിത്വത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. സ്ത്രീകൾ പൊതുവിടങ്ങളിൽ എത്തുമ്പോൾ സമൂഹം അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് പകരം മറ്റൊരു ചോദ്യം ചോദിക്കേണ്ട സമയമാണിത്. അവൾക്ക് തന്റെ കഴിവ് പൂർണ്ണമായി ഉപയോഗിക്കാൻ നാം എന്തു ചെയ്യണം? ഈ ചോദ്യമുയരുന്ന നിമിഷത്തിലാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറുന്നത്. അടുക്കളയും നിയമസഭയും പരസ്പരം വിരുദ്ധമായ ഇടങ്ങളല്ല. എന്നാൽ അടുക്കളയിൽ മാത്രം സ്ത്രീയെ പൂട്ടിവെച്ച് നിയമസഭയിൽ അവളുടെ സാന്നിധ്യം ആഘോഷിക്കുന്ന സമൂഹം കപടമാണ്. കാരണം അധികാരത്തിന്റെ കസേരയിലിരിക്കുന്ന സ്ത്രീയുടെ കൈകൾ വീട്ടിലെ പാത്രങ്ങൾ കഴുകി കഴുകി ക്ഷീണിച്ചിരിക്കുമ്പോൾ അവളുടെ പൊതു സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. സ്ത്രീക്ക് ഒരു ദിവസം മുഴുവൻ രണ്ടുപേരുടെ ജോലി ചെയ്യേണ്ടി വരുന്നിടത്ത് അവൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. അവൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന്റെ അനുമതി വേണം. പുരുഷന് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ കുടുംബത്തിന്റെ പിന്തുണ മാത്രം മതി. ഈ വ്യത്യാസം ഇല്ലാതാകണം. അവൾ പൊതുജീവിതത്തിൽ വിജയിക്കുമ്പോൾ വീട്ടിലെ ജോലികൾ പങ്കിടാൻ പുരുഷൻ തയ്യാറാകണം. അവളൊരമ്മയാണെങ്കിൽ കുട്ടി അവളുടെ മാത്രം ഉത്തരവാദിത്വമല്ലെന്ന് കുടുംബം മനസ്സിലാക്കണം. അവളൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ സൗകര്യത്തിനായി സ്വന്തം ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ട ബാധ്യത അവൾക്കില്ല. അവളൊരു മകളാണെങ്കിൽ മാതാപിതാക്കളുടെ വൃദ്ധപരിചരണം അവളുടെ മാത്രം കടമയല്ല. കുടുംബം എന്നത് ഒരാളുടെ സേവന കേന്ദ്രമല്ല, അത് പങ്കാളിത്തത്തിന്റെ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ വീട്ടിലെത്തുമ്പോൾ അവളുടെ പദവി അഴിച്ചുവെക്കേണ്ടതില്ല. ചെയർപേഴ്സൺ ആയിരുന്ന അവൾ വീട്ടിലെത്തുമ്പോൾ വീണ്ടും വീട്ടുജോലിക്കാരിയാകേണ്ടതില്ല. ഓഫീസിലെല്ലാവരും മാഡം എന്ന് വിളിച്ചിരുന്ന ഒരാൾ വീട്ടിലെത്തിയാൽ അവളുടെ അധികാരവും സമയവും വ്യക്തിത്വവും അപ്രത്യക്ഷമാകേണ്ടതില്ല. വീട്ടിലവൾ പെണ്ണു മാത്രമല്ല, അവളൊരു മനുഷ്യനാണ്. സ്വപ്നങ്ങളുള്ള മനുഷ്യൻ, ക്ഷീണിക്കുന്ന മനുഷ്യൻ, വിശ്രമിക്കേണ്ട മനുഷ്യൻ, ആഗ്രഹങ്ങളുള്ള മനുഷ്യൻ, കോപിക്കാനും സന്തോഷിക്കാനും സങ്കടപ്പെടാനും യാത്ര ചെയ്യാനും വായിക്കാനും സംസാരിക്കാനും സ്വന്തം സമയം സ്വന്തമായി ഉപയോഗിക്കാനും അവകാശമുള്ള മനുഷ്യൻ. ഒരു സമൂഹത്തിന്റെ പുരോഗതി എത്ര സ്ത്രീകൾ അധികാര കസേരകളിലെത്തി എന്നതുകൊണ്ട് മാത്രം അളക്കാനാവില്ല. ആ സ്ത്രീകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരുടെ കൈകളിൽ നിന്ന് എത്ര ഭാരങ്ങൾ നാം ഇറക്കിവെച്ചു എന്നതും നോക്കണം. കാരണം യഥാർത്ഥ വിമോചനം ഓഫീസിലെ കസേരയിൽ തുടങ്ങുന്നില്ല, അത് പലപ്പോഴും അടുക്കളയിലെ ഒരു ചെറിയ മാറ്റത്തിൽ തുടങ്ങുന്നു. ഇന്ന് നീ ഇരിക്കൂ, ഭക്ഷണം ഞാനുണ്ടാക്കാം. കുട്ടികളുടെ കാര്യം ഞാൻ നോക്കാം. നിനക്ക് നാളെ യോഗമുണ്ടല്ലോ, വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ പങ്കിട്ടെടുക്കാം. ഇത്തരം ചെറിയ വാക്കുകളാണ് വലിയ സാമൂഹിക വിപ്ലവങ്ങളുടെ വിത്തുകൾ. സ്ത്രീയെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മാത്രം മതിയാകില്ല, അവൾ പുറത്തേക്ക് വന്നതിന് ശേഷം അടുക്കളയുടെ മുഴുവൻ ഭാരവും അവളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുവരാതിരിക്കുകയും വേണം. അപ്പോഴാണ് പൊതുജീവിതത്തിലെ സ്ത്രീയുടെ സാന്നിധ്യം ഒരു അലങ്കാരമല്ലാതെ യഥാർത്ഥ അധികാരമായി മാറുക. അപ്പോഴാണ് ജനാധിപത്യം വീടിന്റെ വാതിൽ കടന്ന് അകത്തേക്കും എത്തുക. അപ്പോഴാണ് ഒരു സ്ത്രീക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുക, പുറത്ത് ഞാനൊരു നേതാവാണ്, വീട്ടിലും ഞാനൊരു മനുഷ്യനാണ്, രണ്ടിടത്തും എന്റെ ജീവിതം എന്റേതാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിൽ സേവനമനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവനമനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വഡ്നഗറിൽ നിന്ന് വാരണാസിയിലേക്ക് പര്യടനം നടത്തുന്ന സേവായാത്രികരുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന് ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ശുചിത്വത്തെ ദേശീയ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2014 കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്വച്ഛ് ഭാരത് ദൌത്യത്തിന് ശേഷം രാജ്യത്ത് വലിയ പരിവർത്തനങ്ങളാണുണ്ടായത്. ഗാർഹിക ശൌചാലയങ്ങളുടെ നിർമ്മാണം, ഇന്ത്യൻ ഗ്രാമങ്ങളെ വെളിയിട വിസർജന മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. ശുചിത്വത്തെ ഒരു അടിസ്ഥാന ആവശ്യമാണെന്ന അവബോധം വളർത്താൻ ഈ സംരംഭത്തിലൂടെ സാധിച്ചു. സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടത്തെക്കുറിച്ച് അവബോധ പരിപാടികളും സംഘടിപ്പിക്കും. വിവിധ ശുചീകരണ പരിപാടികൾ സംബന്ധിച്ച് ജില്ലാ സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മനശ്ശേരി ആകാശവാണി വാർത്തകളോട്.
1: സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് കൈയോട് കൈ എന്ന രീതിയിൽ ക്യാമ്പയിനായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. 1 ഒക്ടോബർ രാവിലെ ജില്ലയിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ, നടപ്പാതകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഈ പരിപാടികൾ നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ നടത്തും. ഹരിതകർമ്മസേനാംഗങ്ങൾ വഴി എല്ലാ വീടുകളും ഇതിന്റെ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തുന്നു.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യകൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. ഇന്ന് ലോക മാരിടൈം ദിനം. സമുദ്രമേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബറിലെ അവസാന വ്യാഴാഴ്ചയാണ് ലോക മാരിടൈം ദിനമായി ആചരിക്കുന്നത്. നയങ്ങളിൽ നിന്ന് പ്രയോഗത്തിലേക്ക് സമുദ്രമേഖലയിലെ മികവിന് കരുത്തേകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാന സർക്കാർ ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ലോക മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരവും ഒ പി സമയവും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ ഇതു സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരാതികൾ അറിയിക്കാൻ വിജിലൻസ് ഓഫീസറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും നമ്പരുകളും പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 27-ാം തീയതി ഞായറാഴ്ച എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. 28 മുതൽ 30 വരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്താണ് നടപടി. ശബരിമലയിലെ സ്വർണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ കിരീടമാണ് കാണാതായത്. അതേസമയം കിരീടം അവിടെ തന്നെയുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിലുള്ള മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. വിഴിഞ്ഞത്ത് നടക്കുന്ന പരിപാടി നാളെ സമാപിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷന്റെ നേതൃത്വത്തിലാണ് 2 ദിവസം നീളുന്ന മലിനീകരണ നിയന്ത്രണ അഭ്യാസ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കടലിൽ മലിനീകരണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളിൽ നിന്നുമുള്ള തയ്യാറെടുപ്പിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഒരു സാങ്കല്പിക അപകടം പരിഗണിക്കുകയും ഓരോ ഏജൻസിയും അവർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതുമൊക്കെ ഈ പരിശീലന പരിപാടിയിലൂടെ ജനങ്ങളിൽ എത്തിക്കും. മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങളുടെ യഥാർത്ഥ വിന്യാസവും പ്രവർത്തനവും പ്രദർശിപ്പിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, CMFRI, തിരുവനന്തപുരം കൊല്ലം കളക്ടറേറ്റുകൾ, ഫിഷറീസ് വകുപ്പ്, കേരള പോലീസ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, എണ്ണ കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നും മെഡൽ നേട്ടം. വനിതകളുടെ 60 കിലോഗ്രാം വുഷുവിൽ റോഷിബിന ദേവി വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡബിൾ സ്കൾസ് ഇനത്തിൽ സത്നം സിംഗും സൽമാൻഖാനും വെങ്കല മെഡൽ നേടി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനസ് ധാലിവാളും അനന്ത്ജിത് സിംഗ് നരൂക്കയും ഫൈനലിൽ കടന്നു. 65-ാമത് Under-17 സുബ്രതോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് വൈകിട്ട് 6 ഡൽഹിയിൽ നടക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മലപ്പുറം അത്താണിക്കൽ MICEMHSS മിനർവ പഞ്ചാബിനെ നേരിടും. കഴിഞ്ഞ വർഷം കേരളത്തെ പ്രതിനിധീകരിച്ച കോഴിക്കോട് ഫാറൂഖ് സ്കൂളായിരുന്നു ജേതാക്കൾ. എറണാകുളം യാർഡിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയോ ഭാഗികമായി റദ്ദാക്കുകയോ ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു. നാളെ ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് എറണാകുളം ടൌണിനും കായംകുളം ജംഗ്ഷനുമിടയിൽ കോട്ടയം വഴി തിരിച്ചുവിടും. എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകില്ല. നാളെ സർവീസ് നടത്തുന്ന മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും കോട്ടയം വഴി തിരിച്ചുവിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 770 പോയിന്റ് കുറഞ്ഞ് 74,059, നിഫ്റ്റി 249 പോയിന്റ് നഷ്ടത്തിൽ 23,199 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 രൂപ കുറഞ്ഞ് 111,960 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയത്തിൽ സേവന മനോഭാവം വഴികാട്ടിയാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായ സേവായാത്രയിൽ പങ്കെടുക്കുന്നവരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിൽ. ഇന്ന് ലോക മാരിടൈം ദിനം. കൊച്ചിയിൽ മാരിടൈം ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. സംസ്കാരം വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ തിളക്കം. വുഷുവിൽ വെള്ളി നേടി റോഷിബിന ദേവി. റോവിംഗിൽ വെങ്കലവുമായി സത്നം സൽമാൻ സഖ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ നിന്നും 500 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ ഒക്ടോബർ 5 മുതൽ 9 വരെ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണ്. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9497-4872-09, 0481-53-1-2-7 എന്ന ഫോൺ നമ്പറുകളിലോ 0481-23-53-2-1 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫലവർഗവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴങ്ങളുടെ മൂല്യവർദ്ധനവ് എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8547-76-00-30 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെയും യൂണിയൻ ബാങ്കിന്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-49 പ്രായമുള്ള യുവതിയുവാക്കൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7306890-1-45 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്നീ സങ്കരയനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടക്കാത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, സ്യുഡോമോണസ് ട്രൈക്കോഡെർമ, ബിവേറിയ, വെർട്ടിസീലിയം, വാം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8075-22-0868 എന്ന ഫോൺ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് ഒക്ടോബർ 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 9495-928077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന നഗരസഭയുടെ സ്മാം അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 8421-67-2893-9605-63-2084 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 24-ന്റെ സമതല ഭൂമികകളിലാണ്. 1869 സെപ്റ്റംബർ 24 അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സുപ്രധാന സംഭവം നടന്ന ദിവസമാണ് 1869 സെപ്റ്റംബർ 24. അഭൂതപൂർവമായ വിധത്തിൽ അമേരിക്കയുടെ സ്വർണവിപണി അന്ന് തകർന്നുപോയി. ജെയ് ഗോൾഡ്, ജിം ഫിസ്ക് എന്നീ പണമിടപാടുകൾ നടത്തിയ ഒരു കള്ളക്കളിയുടെ ഫലമായിരുന്നു അത്. വാൾസ്ട്രീറ്റിലെ നിക്ഷേപകരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ സ്വർണം വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. തൽഫലമായി സ്വർണവില പൊതുവെ കുതിച്ചുയരാൻ തുടങ്ങി. ഓഹരി വിപണിയിലാകെ ഇത് പ്രതിസന്ധിയുണ്ടാക്കും എന്നൊരു ഘട്ടമുണ്ടായി. അപകടസ്ഥിതിയെ അതിജീവിക്കുന്നതിന് ഫെഡറൽ ഭരണകൂടം ഒരു അടിയന്തര നടപടി സ്വീകരിച്ചു. സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണം വൻതോതിൽ തുറന്ന വിപണിയിൽ വിൽക്കാൻ ആരംഭിച്ചു. ഇതോടെ സ്വർണവില പിന്നെയും ഇടിഞ്ഞു. ലക്ഷക്കണക്കിന് നിക്ഷേപകരെ പ്രതികൂലമായി ബാധിച്ച സംഭവമായി ഇത് മാറി. 1932 സെപ്റ്റംബർ 24 ഇന്ത്യയിലെ അസ്പൃശ്യരായ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പുതിയ ജനാധിപത്യ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് 1932 ആഗസ്റ്റ് 4 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന് അന്ത്യം കുറിച്ച പൂന ഉടമ്പടി സെപ്റ്റംബർ 24 ഒപ്പുവയ്ക്കപ്പെട്ടു. അവാർഡിനെ പൂർണ്ണമായും പിന്തുണച്ച ഡോക്ടർ ബി ആർ അംബേദ്കറും എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ആശയയുദ്ധം പൂന ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടതോടെ താൽക്കാലികമായി അവസാനിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ ഭിന്നിപ്പ് ഉളവാക്കി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണ് ബ്രിട്ടീഷുകാരുടെ നീക്കമെന്ന നിലപാടായിരുന്നു ഗാന്ധിജിയുടെ എതിർപ്പിന് കാരണം. സെപ്റ്റംബർ 18 മുതൽ ഉപവാസം ആരംഭിക്കുവാൻ ഗാന്ധിജി തയ്യാറായത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. 1996 സെപ്റ്റംബർ 24 71 ലോകരാഷ്ട്രങ്ങൾ ഒപ്പിട്ട കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന CTBT നിലവിൽ വന്നു.

0: വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ, വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വുഷുവിൽ വെള്ളിയും സ്കൾസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. സേവനമായിരിക്കണം ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിലും സേവന മനോഭാവം വഴികാട്ടിയാകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന പദവികളിലെത്തുമ്പോഴും ഈ തത്വം മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വടനഗറിൽ നിന്ന് വാരണാസിയിലേക്ക് സഞ്ചരിക്കുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ സംവാദത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: ഗുജറാത്ത് ലേക്ക് ദില്ലി തക് സേവാ കാ ഭാവ് സദാ ഹി ഹമാരി ശാസൻ വ്യവസ്ഥ ഹമാരി സംസ്കാരോ കാ മൂൽ രഹാ ഹൈ ഔർ ജബ് ശാസൻ കേ മൂൽ മേ സേവാ കാ ഭാവ് ഹോതാ ഹൈ തോ ഹർ നീതി കേ കേന്ദ്ര മേ നാഗരിക് ദേവോ ഭവ കാ സങ്കൽപ് ഹോതാ ഹൈ ബിനാ ഡൈലൂജൻ ബിനാ ഡൈവർജൻ ചീജേ പഹുഞ്ചതി ഹൈ ക്യോ സേവാ ഹി സബ്സേ ബഡാ ഡ്രൈവിംഗ് ഫോഴ്സ് ഹൈ.
0: സേവായാത്രികർ തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി തങ്ങൾ തൈകൾ നട്ടതായും ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും അവർ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശനിയാഴ്ച കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ, ബ്രസീൽ, ജർമ്മനി, ജപ്പാൻ എന്നീ G4 രാജ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ G4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരാണ് ഇക്കാര്യം അറിയിച്ചത്. സമിതിയുടെ വിപുലീകരണം പരിഷ്കരണ നടപടികളിൽ അനിവാര്യമാണെന്ന് അവർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. അരിവാൾ രോഗത്തെ പ്രതിരോധിക്കാൻ ദേശീയ അരിവാൾ രോഗനിർമ്മാർജ്ജന ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള സമഗ്രമായ നടപടികൾ ഐക്യരാഷ്ട്രസഭയുടെ 81st സമ്മേളനത്തിൽ വിശദീകരിച്ച് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. 2047 അരിവാൾ രോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് 2023 ഇന്ത്യ ഈ ദൌത്യം ആരംഭിച്ചതെന്ന് അവർ വ്യക്തമാക്കി. അരിവാൾ രോഗ ചികിത്സയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും തുല്യത ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള കൂട്ടായ്മയായ 1ACD ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യ സഹ ആതിഥേയത്വം വഹിച്ചു. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. അടിസ്ഥാന സൌകര്യ നവീകരണം, നയപരമായ പരിഷ്കാരങ്ങൾ, നാവികർക്ക് പ്രഥമ പരിഗണന എന്നിവയിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ലോക സമുദ്രദിനത്തോടനുബന്ധിച്ച് പങ്കുവച്ച സമൂഹമാധ്യമ സന്ദേശത്തിൽ ശ്രീ സോനോവാൾ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ ലോക മാരിടൈം ദിനാഘോഷം സംഘടിപ്പിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം ആന്റ് ഓഷനേറിയം പദ്ധതിയുടെ സമീപന രേഖയുടെയും ലോഗോയുടെയും പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും കലാസംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാകേരളത്തിന്റെ വിട. തിരുവനന്തപുരം തൈക്കാടുള്ള വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. കലാകൂട്ടായ്മയായ സൂര്യയുടെ അമരക്കാരനായ സൂര്യകൃഷ്ണമൂർത്തി ഇന്നലെയാണ് അന്തരിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോണുകളുടെ ആകെ ആഭ്യന്തര ആവശ്യകതയുടെ 99.2% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നുണ്ടെന്ന് ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക സെക്രട്ടറി എസ് കൃഷ്ണ. ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ 2026 13th വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിവർഷം ഏകദേശം 32 മുതൽ 33 കോടി മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്ന് ശ്രീ എസ് കൃഷ്ണ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2019 ഓഗസ്റ്റ് 15 ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ജൽജീവൻ മിഷൻ എത്രത്തോളം പ്രയോജനപ്രദമായി എന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തെ വിദൂര ഗ്രാമീണ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൈപ്പ് വഴി ജലവിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ ആരംഭിച്ചത്. ജൽജീവൻ മിഷന്റെ വ്യവസ്ഥകളനുസരിച്ച് പ്രതിദിനം ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കണം. മഴവെള്ള ശേഖരണം, ഭൂഗർഭജല റീചാർജ്, ജലത്തിന്റെ പുനരുപയോഗം എന്നിവയ്ക്കായി പദ്ധതിയിൽ തുക വിലയിരുത്തുന്നുണ്ട്. കുടിവെള്ള ഗുണനിലവാരത്തിലും പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനും കേന്ദ്ര സർക്കാർ ജൽജീവൻ മിഷൻ 2.0 കീഴിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വുഷുവിൽ വെള്ളി മെഡൽ നേടിയ റോഷിബിന ദേവിയെയും പുരുഷന്മാരുടെ ഡബിൾസ് കൾസ് ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ സത്നം സിംഗിനെയും സൽമാൻഖാനെയും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം സ്കീറ്റ് മിക്സഡ് ടീം യോഗ്യതാ റൌണ്ടിൽ പരിനാസ് ദാലിവാളും അനന്ത്ജീത് സിംഗും ഫൈനലിൽ കടന്നു. മിക്സഡ് ഡബിൾ സ്ക്വാഷിൽ ജോഷ്ന ചിന്നപ്പയും വേലവൻ സിന്ധിൽകുമാറും ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ശബരിമലയിലെ സ്വർണ്ണ കിരീടം കവർന്നതായി സംശയം. അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ തിരുവാഭരണങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് കണ്ടെത്തൽ. 2012 തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സമർപ്പിച്ച 55.72 പവൻ തൂക്കമുള്ള സ്വർണ്ണ കിരീടമാണ് കാണാതായത്. മുക്കുബണ്ഡം കൊണ്ടുള്ള കിരീടമാണ് നിലവിൽ സ്ട്രോങ് റൂമിലുള്ളത്. 4 പവന്റെ സ്വർണ്ണമാലയും കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 ഫലപ്രഖ്യാപനം. ഊർജ്ജം, ധാന്യവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് റഷ്യയും യുക്രൈനും തമ്മിൽ പരിമിതമായൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് അമേരിക്ക. ഇരുപക്ഷവും ഇത്തരം ക്രമീകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. അതേസമയം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ നിർദ്ദേശങ്ങളോ കരാറുകളോ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ബസിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ 9 യാത്രക്കാർ മരിച്ചു. നോയിഡയിൽ നിന്ന് ആഗ്രയിലേക്ക് പോവുകയായിരുന്ന ബസിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അപകടത്തിൽ അനുശോചനം അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സേവനമായിരിക്കണം രാഷ്ട്രീയത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രികരുമായി സംവദിച്ച് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിൽ. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശനിയാഴ്ച സംസ്ഥാനത്തെത്തും. സുരക്ഷാ സമിതിയിൽ അടിയന്തര പരിഷ്കരണം എന്ന ആവശ്യം ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച് ഇന്ത്യ ഉൾപ്പെടെ G4 രാജ്യങ്ങൾ. ഇന്ത്യയുടെ സമുദ്രമേഖല ദേശീയ പുരോഗതിയുടെ ശക്തമായ അടിത്തറയാണെന്ന് കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 5 വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഉഷുവിൽ വെള്ളി, സ്കൽസിൽ വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ വിശേഷങ്ങൾ, ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ.
2: മനുഷ്യനും പ്രകൃതിയുമായുള്ള അഭേദ്യമായ ബന്ധത്തെ നിലനിർത്തി നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി പ്രകൃതിയും മനുഷ്യനും നാനാ ജീവജാലങ്ങളും എല്ലാം അടങ്ങുന്ന ആവാസ വ്യവസ്ഥയുടെ കഥ പറയുന്ന ചിത്രമാണ് ആവാസ വ്യൂഹം. പ്രകൃതിയോടുള്ള ആധുനിക മനുഷ്യന്റെ സമീപനങ്ങൾ മുൻവിധികളില്ലാതെ വിശകലനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് കൃഷാന്ത് ആർക്കെയാണ്. എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് എന്ന സ്ഥലത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആവാസ വ്യൂഹത്തിന്റെ കഥ പുരോഗമിക്കുന്നത്.
3: അല്ല, നമ്മുടെ കാര്യം എന്തായി പറഞ്ഞായിരുന്നേ?
4: എന്താണ്?
3: നമ്മുടെ കല്യാണക്കാരി.
5: അവൻ എന്നാടി ഒരു കുഴപ്പം.
6: അയാളും ക്രിമിനൽ ആണ്, അയാളുടെ അനിയനുണ്ട്, അവന് അതിലും വലിയ.
2: കടൽ വിഭവങ്ങളുടെ അമിത ചൂഷണം, സൈബർ സ്പേസ്, മണി ചെയിൻ, പ്രണയം, രതി, കൊലപാതകം എന്നിങ്ങനെ മനുഷ്യനും പ്രകൃതിയും ഉൾപ്പെട്ട ആവാസ വ്യൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചിത്രത്തിന്റെ ഉള്ളടക്കത്തിൽ ഭദ്രമായിരിക്കുന്നു. കഥാഗതിയുടെ തുടക്കം മുതൽ അവസാനം വരെയും പ്രകൃതിയിലേക്കുള്ള ആധുനിക തലമുറയുടെ കടന്നുകയറ്റവും പ്രകൃതിയുടെ നാശവും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ജോയിയെ അവതരിപ്പിക്കുന്നത് രാഹുൽ രാജഗോപാലാണ്. എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയാത്ത കഥാപാത്രമാണ് ജോയി. അയാൾ ആരാണ്, എന്താണ് വ്യക്തിത്വം എന്നത് ചിത്രത്തിൽ ആദ്യാവസാനം വരെ നിഗൂഢമായി നിലകൊള്ളുന്നു. ജോയി എന്ന ഒരു പേരിനപ്പുറം അയാൾ ആരാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. വെള്ളത്തിനോടും വെള്ളത്തിലെ ജീവികളോടും മറ്റാർക്കുമില്ലാത്തൊരു ആത്മബന്ധം ഈ കേന്ദ്ര കഥാപാത്രത്തിനുണ്ട്. പ്രത്യേകതരം ശബ്ദങ്ങൾ ഉണ്ടാക്കി മീനുകളെയും മറ്റും വിളിച്ചു വരുത്താനുള്ള കഴിവ് ജോയിക്കുണ്ട്. മറ്റാർക്കുമില്ലാത്ത ആ കഴിവ് അയാൾ ഉപയോഗപ്പെടുത്തുന്നത് തനിക്ക് അഭയം നൽകിയവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ്.
7: പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മാതൃക പോലീസ് സ്റ്റേഷനാണ് നമ്മള്. ജനമൈത്രി
2: അയാൾക്ക് അയാളുടെ ശരികളേക്കാൾ മറ്റുള്ളവരുടെ ശരികൾക്ക് പ്രാധാന്യം നൽകേണ്ടതായി വരുന്നു. ഫാന്റസിയിലേക്കും മാജിക്കൽ റിയലിസത്തിലേക്കും ചുവട് വച്ചുകൊണ്ട് ഗംഭീരമായി കഥ പറയുന്ന ചിത്രം തന്നെയാണ് ആവാസ വ്യൂഹം. പ്രകൃതിയോടുള്ള ആധുനിക മനുഷ്യന്റെ സമീപനം മൂലം ജീവിവർഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ നാം കാണുന്നു. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള 2 IFFK പുരസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം തുടങ്ങിയവ ആവാസ വ്യൂഹം നേടി.
8: പിന്നെ ഇവന്റെ കൊലപാതകയാണോ തീവ്രവാദിയാണോ ഇതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല.
9: ഗന്ധർവന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
10: നിങ്ങൾക്കുള്ള ആളുകൾ
11: ശക്തിയെ പ്രാപിച്ചു എന്ന് വേണം തരാൻ.
2: കരയിലുള്ളതെല്ലാം കടലിലുമുണ്ട്, കരയിൽ തിമിംഗലമില്ല, കടലിൽ മനുഷ്യരും. ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് തനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെല്ലാം സംവിധായകൻ പറയുന്നു. കൈയടക്കത്തോടെയും ചിട്ടയോടെയും രൂപപ്പെടുത്തിയ തിരക്കഥ തന്നെയായിരുന്നു ആവാസ വ്യൂഹം എന്ന ചിത്രത്തിന്റെ കാതൽ. ജോയി എന്ന കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുന്ന കഥ ഏതൊരാളുടെയും മനസ്സിലും ചിന്തയിലും തങ്ങി നിൽക്കുന്നു.

FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപ്പെട്ട പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: പഞ്ചമി പെറ്റ പന്തിരുകുലത്തിലെ ഒരേ ഒരു സ്ത്രീ സന്താനമാണ് കാരക്കലമ്മ. ഐതിഹ്യമാലയിൽ അധികമൊന്നും കാരക്കലമ്മയെക്കുറിച്ച് പറയുന്നില്ല. ക്ഷത്രിയ സ്ത്രീയാണെന്ന പരാമർശമാണ് കൊട്ടാരത്തിൽ ശങ്കുണി നൽകുന്നത്. ആ സൂചനയിൽ നിന്നാവാം കാരക്കൽ മാതായുടെ വംശപരമ്പരയായി കവളപ്പാറ സ്വരൂപം പരിഗണിക്കപ്പെടുന്നത്. വേമഞ്ചേരി മനക്കാരുമായി ഇവർക്ക് പുലബന്ധമുണ്ട്. വേമഞ്ചേരി മനക്കിലെ കാരണവർ അന്തരിച്ചാൽ കവളപ്പാറ മൂപ്പിൽ നായരെ വിവരമറിയിക്കുക പതിവാണ്. അതുപോലെ തിരിച്ചു. ഇപ്പോൾ ആ ചടങ്ങുകൾ അധികമില്ല. അറിയിക്കും, പങ്കെടുത്തു എന്നൊന്നും വരില്ല. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി നടത്തിയ പന്തിരുകുല പിൻഗാമികളുടെ DNA പഠനത്തിന്റെ ഭാഗമായി ഈ രണ്ട് കുടുംബാംഗങ്ങളുടെ രക്തം പഠനവിധേയമാക്കിയിരുന്നു. പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ ഒറ്റപ്പാലം താലൂക്കിന്റെ മിക്ക ഭാഗങ്ങളും ഉൾക്കൊണ്ട് പഴയൊരു നാട്ടുരാജ്യമാണ് കവളപ്പാറ. കൊട്ടാരം വിൽപ്പനയ്ക്ക് എന്നെഴുതിവെച്ച ഒരു വാതിൽ പലകയുമായി പാതിയിലേറെ നിലം പൊത്തിയ ഇരുനില മാളികയാണ് ഇന്നത്തെ കവളപ്പാറ കൊട്ടാരം. സ്ഥലം മുഴുവൻ പാറയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചു പോയ നെടുങ്ങനാട്ടെ 12 ചതുരശ്ര നാഴിക ഭൂമിയാണ് പെരുമാൾ കവളപ്പാറ നായർക്ക് നൽകിയതെന്നും കഥ. എന്നാൽ യഥാർത്ഥത്തിൽ ആ സ്ഥലം പാറയായിരുന്നില്ല, പാറയെന്ന് കളവായി ധരിക്കപ്പെട്ട സ്ഥലം. പിൽക്കാലത്ത് അത് കവളപ്പാറ എന്നറിയപ്പെട്ടു. കൊട്ടാരത്തൊടിയിൽ നിന്നും വെളിപ്പാടകലെയുള്ള ആര്യങ്കാവ് ഭഗവതിയാണ് കവളപ്പാറ സ്വരൂപത്തിന്റെ പരദേവത. അതിസുന്ദരിയും സംഗീതജ്ഞയും ശിവഭക്തയുമായിരുന്നു കാരക്കൽ മാതാ എന്ന് കരുതപ്പെടുന്നു. കവളപ്പാറയിലെ പേരറിയാത്ത ഏതോ മൂപ്പിൽ നായർ എടുത്തു വളർത്തിയ കുട്ടി. കഥകൾ നിരവധി. പാരിൽ പുകഴ്ന്ന് പറയിപ്പെട്ട കുലത്തിലൊന്നാം കാരക്കലമ്മയുടെ നാൾവഴി നായർ വംശം പേരിന്നെഴും പ്രഭുവിനെ കുടിവെച്ച് നാട് നേരിട്ട് കാത്തിതൊരിടയ്ക്ക് നെടുങ്ങ നാട്ടിൽ എന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരളമെന്ന കാവ്യത്തിൽ പരാമർശിക്കുന്നു. കവളപ്പാറ കൊട്ടാരത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ സാമൂതിരി പട്ടും വളയും കൊടുത്തയക്കും. അതുപോലെ കവളപ്പാറ കൊട്ടാരത്തിലെ ഭക്ഷണം പഴേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒറ്റപ്പാലം ടൗണിലെ സെൻഗുപ്ത റോഡിൽ ഗേറ്റിൽ കവളപ്പാറ കൊട്ടാരം എന്നും പൂമുഖത്ത് വിജയവിഹാർ എന്നും രേഖപ്പെടുത്തിയ ഒരു സാധാരണ വീട്ടിലാണ് പന്തിരുകുലപ്പഴമയുടെ ഓർമ്മകളുടെ കാരക്കലമ്മയുടെ ഇളമുറ താമസിക്കുന്നത്. അതിനപ്പുറം കാരക്കൽ മാതായുടെ വേരുകൾ തേടിപ്പോവുക പ്രയാസം തന്നെയാണ്.
0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടലോര കവിതകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ സംഗീതം നൽകി വൈരമുത്തു രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയും.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം തങ്കലാൻ, ജി വി പ്രകാശ് കുമാറിന്റെ സംഗീതം, രചന ഉമാദേവി, ആലപിച്ചിരിക്കുന്നത് സിന്ദുരി വിശാൽ.

അമരൻ എന്ന ചിത്രത്തിനു വേണ്ടി ജി വി പ്രകാശ് കുമാർ സംഗീതം നൽകി യുഗഭാരതി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് കപിൽ കപിലനും രക്ഷിത സുരേഷും ചേർന്നു.

0: தமிழகம் கேள்காம் தமிழ் கானங்கள்.
1: யான் എന്ന ചിത്രത്തിന് വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനം രചന കപിലൻ, ആലപിച്ചിരിക്കുന്നത് ഗാനബാലയും എം സി വിക്കിയും.
2: ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക് ഡങ്ക്

0: ജീവനക്കാക എന്ന ചിത്രത്തിനു വേണ്ടി എസ് എ രാജ്കുമാർ സംഗീതം നൽകി. വാലി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് സുജാത, പി ജയചന്ദ്രൻ, സുനന്ദ.
1: യാർ പാർത്തത്.

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: വിശ്വരൂപം എന്ന ചിത്രത്തിനു വേണ്ടി ഇഷാൻ നൂറിനി, ലോയ് മെൻഡോസ, ശങ്കർ മഹാദേവൻ തുടങ്ങിയവർ സംഗീതം നിർവഹിച്ച ഗാനം, രചന കമൽഹാസൻ, ആലപിച്ചിരിക്കുന്നത് കമൽഹാസനും ശങ്കർ മഹാദേവനും ചേർന്ന്.
2: അഭിനയ രാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേ, ഇത്തവണ ആക്കൊള്ളായ സൂടിയ വാടല, ചൂടിയ വാക്കള, വാടിയ സിന്ധിക്കുറുമ്പത്ത, പൂതനിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദം മായ നീവ, ആയർദം മായ നീവ, ആയർദം മായ നീവ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

0: മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ജോർജ് ഓണക്കൂർ സംസാരിക്കുന്നു.
1: എനിക്ക് തോന്നുന്നു നമ്മുടെ എഴുത്തുകാരിൽ ഏറ്റവും കൂടുതൽ കാലം ക്യാമ്പസിൽ കഴിയാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ആൾ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ പഠിച്ചു, ബി എ കഴിഞ്ഞു, എം എ കഴിഞ്ഞു, എം ഫില്ല് കഴിഞ്ഞു, പി എച്ച് ഡി കഴിഞ്ഞു. അപ്പം ഇത്രയും വർഷം കോളേജിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്കുണ്ടായി.
2: ഇപ്പോൾ വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായി
1: അത് പിന്നെ അങ്ങനെ വിദ്യാർത്ഥിയായി തന്നെ വളരെ വർഷങ്ങൾ, അത് കഴിഞ്ഞ് അധ്യാപകനായിട്ട് 33 വർഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഒരു വളരെ സുദീർഘമായ ഒരു കാലഘട്ടം നമ്മുടെ കലാലയ ക്യാമ്പസിൽ കഴിച്ചു കൂട്ടാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു ജീവിതം എന്ന് ഞാൻ വായിച്ചെടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ഒതുങ്ങി ഒരു മൂലയിലിരുന്ന് പഠിച്ച് മിടുക്കനായ ഒരാളല്ല, വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് അന്ന് തന്നെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നാട്ടിൻപുറത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു കാർഷിക പാരമ്പര്യത്തിൽ വളർന്ന് ഒത്തിരി ചങ്ങാതിമാരുമായിട്ട് കുട്ടിക്കാലത്ത് എന്താണ് നാടകം അഭിനയിച്ച് നൃത്തം പഠിച്ച് ഒക്കെ വളർന്ന ഒരാളാണ് ഞാൻ. പിന്നെ അങ്ങനൊരു നല്ല പൈതൃകം വാസ്തവത്തിൽ എൻ്റെ ഗ്രാമം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം. ഒത്തിരി കൂട്ടുകാരികളുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഗ്രാമത്തിൽ അധികം പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ആൺതരി, ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഏകദേശം പറയാൻ എനിക്ക് സാധിക്കും. അപ്പം അങ്ങനെ വരും എന്നു വെച്ചാൽ ഈ പെൺകുട്ടികളുമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ സഹോദരിമാരുമായിട്ട് സുന്ദരിമാരുമായിട്ടുള്ളൊരു ചങ്ങാത്തത്തിൻ്റെ ഒരു രസ ഭംഗികളിലൂടെയാണ് ഞാൻ വളർന്ന് വരുന്നത്. പിന്നെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂൾ സാഹിത്യ സമാജം സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് ഒ എൻ വി കുറുപ്പൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന് ഞാൻ സാഹിത്യ സമാജത്തെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. കോളേജ് വന്നപ്പോൾ ഞാൻ കോളേജ് സാഹിത്യ സമാജത്തിൻ്റെ ചെയർമാനായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു, പല വർഷം വളരെ ആക്റ്റീവായിട്ട് ജീവിച്ചയാളാണ് ഞാൻ. എം എക്ക് പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു സെൻറ്റ് പെർഫോമൻസ് കോളേജിൽ. മഹാനായ പ്രേം നസീറിന് ശേഷം എസ് പി കോളേജിൽ ഒരു ഷേക്സ്പീരിയൻ നാടകം പ്രസൻറ്റ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കാണ്. കാരണം മെർച്ചൻ്റ് ഓഫ് വെനീസ് പ്രേം നസീർ അവിടെ ആർട്സ് ക്ലബിൻ്റെ ചുമതല സെക്രട്ടറി ആയിരുന്ന കാലത്ത് എസ് പി കോളേജിൽ അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ക്യാമ്പസ്

0: വളരെ സജീവമായിട്ട് നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായതുകൊണ്ട് ഈ ക്യാമ്പസ് എനിക്ക് അന്യമായ അനുഭവമല്ല. പല ആളുകളും നമ്മുടെ കോളേജ് ജീവിതത്തെക്കുറിച്ചോ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ചോ ഒക്കെ എഴുതിയിട്ടുണ്ട്. എങ്കിലും ക്യാമ്പസിനെ ഒരു കഥാപാത്രം ആക്കി രൂപാന്തരപ്പെടുത്തുക, അതിൻ്റെ എല്ലാ ഭംഗികളോടും കൂടി, സൗന്ദര്യത്തോടും കൂടി, സ്നേഹത്തോടും പ്രണയത്തോടും കൂടി രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് മാറി നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കോളേജിൽ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല ക്യാമ്പസ് നോവൽ എഴുതാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ അനുഭവിച്ചത് എഴുതാവൂ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക, പക്ഷെ നമ്മുടെ അനുഭവത്തിൻ്റെ ഒരു ഭൂമികയിൽ നിൽക്കുമ്പോൾ അതിന് കൂടുതലൊരു സാന്ദ്രത ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഈ ക്യാമ്പസിൻ്റെ തുടിപ്പുകൾ, ഹൃദയത്തുടിപ്പുകൾ നേരിട്ട് അറിഞ്ഞ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ ഉൾക്കടൽ രൂപം കൊള്ളുകയാണ്. എനിക്ക് തോന്നിയ 70s, 80s, 80s വന്ന കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സിനിമ ഉൾക്കടലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമ എന്ന് നമ്മൾ പറയുന്നത് പോലെ അന്ന് പറഞ്ഞിരുന്ന ഒരു സിനിമയായിരുന്നു ഉൾക്കടൽ എന്ന് പറയുന്നത്. കാരണം ഉൾക്കടലിലെ നായകൻ വേണുനാഗപ്പള്ളി, ഒരിക്കലും വേണുനാഗപ്പള്ളിയെ ഒരു നായകനാക്കി, ഒരു ചലച്ചിത്രത്തിൻ്റെ നായകനാക്കി സങ്കല്പനം ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു കാലത്താണ് വേണുവിനെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അതിനകത്ത് രതീഷായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വേഷം അഭിനയിച്ച ആൾ, എല്ലാം പുതിയ ആളുകളാണ്. വേണുവിൻ്റെ ആദ്യത്തെ ചിത്രം, രതീഷിൻ്റെ ആദ്യത്തെ ചിത്രം, തിലകൻ്റെ രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ഒരു പുതിയ ടീമിനെ വെച്ചിട്ട്, ഒരു പുതുമയുള്ള പ്രമേയം വെച്ചിട്ട് കോളേജ് ക്യാമ്പസിനെ ഒരു കഥാപാത്രമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ നോവൽ സ്ക്രിപ്റ്റ് എൻ്റെത്, ഞാൻ എഴുതിയ കഥ, ഞാൻ എഴുതിയ തിരക്കഥ, അത് വെച്ച് പ്രിയപ്പെട്ട അന്നത്തെ ഏറ്റവും മൗലികമായ പ്രതിഭയുള്ള ഒരു ചലച്ചിത്രകാരൻ എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിരുന്ന കെ ജി ജോർജാണ് അത് ചെയ്യുന്നത്. പിന്നെ ഉൾക്കടൽ നോവൽ എന്നുള്ള നിലയിലും എന്നെ വല്ലാതെ ഒരു സുഖം തന്ന രണ്ടാമത്തെ നോവലാണ് ഉൾക്കടൽ. ഇതിലെ സംഭവം പോലെ എൻ്റെ ജീവിതത്തിലൂടെ പോയതാണ്. രാഹുലൻ വളരെ വലിയൊരളവിൽ എൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രമാണ്. രണ്ടാമത്തെ നോവലാണ്. ആദ്യത്തെ നോവൽ അകലയാകാശം എൻ്റെ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ്. രണ്ടാമത്തെ അപ്പോൾ ക്യാമ്പസായി എന്നെ ഞാൻ ജീവിച്ച, ഇപ്പോഴും സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം, എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ പ്രണയങ്ങളും എല്ലാം അലയടിച്ചത് ക്യാമ്പസിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പസ് വേറൊരു ഒരു കാര്യം പറഞ്ഞാൽ, മലയാളത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ നോവലിസ്റ്റായ കോളേജ് അധ്യാപകനും ഞാൻ തന്നെയാണ്. സാധാരണ എഴുത്തുകാർ പറയും, ഓഹ് എൻ്റെ നോവൽ സിനിമയാക്കി കുളവാക്കി എന്ന് പറയും, ഇല്ലേ? ഞാൻ അങ്ങനെ പറയില്ല ഒരിക്കലും. അത് രണ്ടും രണ്ട് കലാരൂപമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ സംതൃപ്തനാണ്. നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സംതൃപ്തിയുമുണ്ട്. ഞാൻ എൻ്റെ വളരെ ചെറിയൊരു കുട്ടിയായിരിക്കുന്ന കാലം തൊട്ട് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചില ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്. ഞാൻ ആദ്യം എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനമായി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയാണ്, അൻ ഓട്ടോബയോഗ്രഫി. ആ പുസ്തകം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിക്കുമ്പോൾ അതിൻ്റെ സമർപ്പണ വാക്യം എന്നെ വല്ലാതെ സ്പർശിച്ചതാണ്. അതിങ്ങനെയാണ്, ടു കമല ഹു ഈസ് നോ മോർ, അങ്ങനെയാണ് ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ പുസ്തകം വായിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൂവാറ്റുപുഴ ജവഹർലാൽ നെഹ്റു ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു. മൂവാറ്റുപുഴ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴ സ്ഥലമുണ്ട് അടയാളപ്പെടുത്തി. ജവഹർലാൽ നെഹ്റു പാർക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ ഒരു മാലയിടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓപ്പൺ ജീപ്പിൽ ഒരു സുന്ദരിയായ സ്ത്രീയും രണ്ട് കൊച്ചുങ്ങളും കൂടെ വന്ന് പോയതും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാജീവും സഞ്ജയും ആയിരുന്നു അത്. അത് കഴിഞ്ഞ് 1980s എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഈ അവാർഡ് എനിക്ക് തന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴേക്ക് തൃശ്ശൂർ റീജിയണൽ തിയേറ്റർ വെച്ചിട്ടാണ് അവാർഡ് തരുന്നത്. പത്രക്കാരുടെ എല്ലാം വലിയൊരു തള്ളുണ്ടായി. അന്ന് ടെലിവിഷനില്ല, ക്യാമറകളങ്ങ് നിരന്നു റീജിയണൽ തിയേറ്ററിൻ്റെ താഴെ. ഞങ്ങൾ അവാർഡ് വിന്നേഴ്സിനെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുകയാണ്, ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുക. ആദ്യത്തെ അവാർഡ് എനിക്കാണ് ഇല്ലം എന്ന നോവലിനാണ് അവാർഡ് തരുന്നത്.
1: ഇല്ലം,
0: ഇല്ലം. എൻ്റെ പേര് വിളിച്ചു. എനിക്ക് സ്റ്റേജിലേക്ക് കയറാൻ യാതൊരു മാർഗ്ഗവുമില്ല. കാരണം ഈ ക്യാമറകൾ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രട നമുക്ക് പറയാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നു, തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ശ്രീമതി ഗാന്ധി മുമ്പോട്ട് വന്നിട്ട് ഈ പത്രക്കാരെ മാറ്റിയിട്ട് എൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. എനിക്ക് വളരെ വലിയൊരു ത്രിൽ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. എഴുത്തുകാരെ ആദരിക്കുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് ഞാൻ അവരെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: എന്തിനാ മുത്തശ്ശി ഇതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ?
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ലേ മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും.
0: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
1: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ നങ്ങേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ! ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തു നോ, അവള് മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു,

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

0: ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ?
1: പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം പേടിക്കാതങ്ങിനേ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുറ്റി കണക്കങ്ങു നിന്നാളമ്മ. കാറ്റുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും ഹരിയായും ചെന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ.
2: പിന്നെ ഭൂതം എന്താ ചെയ്തേ?

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്ക വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: മുത്തശ്ശി എത്ര പാവഭൂതം അല്ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ. കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് കായലിനക്കരെ പോകാൻ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

0: ലളിതമായ വാക്കുകളിൽ ഗൃഹാതുരതയുടെയും നഷ്ടബോധത്തിന്റെയും കായലോരങ്ങൾ തീർക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് വയലാർ രാമവർമ്മ ബിഷറിക്ക് കാറ്റുവേണ്ട എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച കായൽ നക്കരെ പോകാൻ എനിക്കൊരു എന്ന പാട്ട്. ഒരു നാടൻ പാട്ടിന്റെ ലാളിത്യത്തോടെ ജീവിതത്തിന്റെ അനിവാര്യമായ ദുരന്തത്തെയാണ് അവതരിപ്പിക്കുന്നത്. മലയാളിയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ബിംബങ്ങളിലൊന്നാണ് കായലും തോണിയും. ഈ ഗാനം കേൾവിക്കാരനെ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയുടെ ഓർമ്മയിലെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ കായൽ തീരത്തേക്കും അവിടെ സ്നേഹത്തിന്റെ വള്ളം തുഴഞ്ഞിരുന്ന മുത്തശ്ശി എന്ന ലോകത്തിലേക്കുമാണ്. കവിതയുടെ ആദ്യഭാഗം സൃഷ്ടിക്കുന്നത് നിഷ്കളങ്കതയുടെയും സുരക്ഷിതത്വത്തിന്റെയും ഒരു ലോകമാണ്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, ഒത്തിരി ദൂരം തുഴഞ്ഞു തരുവാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഇവിടെ കായലുണ്ട്, കളിവള്ളമുണ്ട്, തുഴയാൻ മുത്തശ്ശിയുമുണ്ട്. വള്ളം എന്നത് കേവലം യാത്ര ചെയ്യാനുള്ള ഉപാധി മാത്രമല്ല, കുട്ടിയും മുത്തശ്ശിയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണ്. ജീവിതമാകുന്ന കായലിലൂടെയുള്ള കുട്ടിയുടെ യാത്രയ്ക്ക് ദിശാബോധം നൽകുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി കേവലം സ്നേഹമൂർത്തിയല്ല, മറിച്ച് അറിവിന്റെയും കലയുടെയും വാഹക കൂടിയാണ്. അന്തിക്ക് അമ്പലമുറ്റത്ത് പോവുക, കഥകളിപ്പാട്ടുകൾ പാടുക, കളിവഞ്ചിപ്പാട്ടുകൾ പാടുക, ഈ വരികളിലൂടെ മുത്തശ്ശി എന്ന ബിംബം കേരളീയ സാംസ്കാരിക പൈതൃകത്തെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു സാംസ്കാരിക ആങ്കറായി മാറുന്നു. അങ്ങനെയുള്ള മുത്തശ്ശിയുള്ള ലോകം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവും സുരക്ഷിതവുമാണ്. നിഷ്കളങ്കമായ ആ ലോകത്തേക്ക് യാഥാർത്ഥ്യത്തിന്റെ ഇരുട്ടും ദുരന്തവും കടന്നുവരുന്നത് വളരെ ലളിതവും എന്നാൽ തീവ്രവുമായ ഒരു ബിംബത്തിലൂടെയാണ്. കർക്കിടക കാറ്റത്തോരന്തിക്ക് കായലിൽ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി. മലയാള കവിതയിൽ കർക്കിടകം എന്നത് ദുരിതത്തിന്റെയും രോഗത്തിന്റെയും കാലമാണ്. ഇവിടെ അത് മരണത്തിന്റെ നിഴലിനെ സൂചിപ്പിക്കുന്നു. മുൻപ് അവർ ഞങ്ങൾ എന്ന ഭാവത്തിൽ ഒന്നിച്ചു തുഴഞ്ഞ കായലിലൂടെ മുത്തശ്ശി ഒറ്റയ്ക്കു പോയി. ഈ ഒറ്റപ്പെടലാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം. കുട്ടിയെ കൂടാതെ ജീവിതത്തിന്റെ അങ്ങേ അറ്റത്തേക്കുള്ള മുത്തശ്ശിയുടെ ഏകാന്ത യാത്രയുടെ സൂചനയാണിത്. കണ്ടില്ല എന്ന ഒറ്റ വാക്കിൽ മരണത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യം കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ കവി പറയുന്നു. മുത്തശ്ശിയുടെ മരണം ഒരു പ്രകൃതി നിയമമായി മാറുമ്പോൾ കുട്ടിയുടെ ലോകം പെട്ടെന്ന് ഇരുണ്ടുപോകുന്നു. ഗാനത്തിന്റെ അവസാനത്തെ വരികളാണ് ഏറ്റവും കാവ്യാത്മകവും ദുഃഖാർദ്രവുമായ രംഗം. കുട്ടിയുടെ നിസ്സഹായതയെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ബിംബം അസാധാരണമാണ്. അമ്പലക്കായലിൽ വള്ളം കിടന്നു, പമ്പി നടന്നു പങ്കായം. വള്ളം ഇപ്പോൾ അമ്പലക്കായലിൽ കിടക്കുന്നു. മുൻപ് അവർ ലക്ഷ്യത്തിലേക്ക് തുഴഞ്ഞെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ലക്ഷ്യത്തിനടുത്ത് വള്ളം നിശ്ചലമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് കുട്ടിയുടെ ജീവിതത്തിൽ വന്ന നിശ്ചലതയെയും ലക്ഷ്യബോധമില്ലായ്മയെയും സൂചിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ പ്രതീകമാണ് പങ്കി നടന്ന പങ്കായം. പങ്കായം എന്നത് ചലനത്തിന്റെയും ദിശാബോധത്തിന്റെയും പ്രതീകമാണ്. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോൾ പങ്കായം കൃത്യമായ ദിശയിലേക്ക് വള്ളത്തെ നയിച്ചു. എന്നാൽ ഇപ്പോൾ അത് ലക്ഷ്യമില്ലാതെ നിസ്സഹായതയോടെ പമ്പി നടക്കുന്നു. മുത്തശ്ശി നഷ്ടപ്പെട്ടതോടെ ജീവിതമാകുന്ന കായലിൽ എങ്ങോട്ട് തുഴയണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഹൃദയഭേദകമായ ചിത്രം ഈ ഒരൊറ്റ വരിയിലൂടെ കവി പൂർണ്ണമാക്കുന്നു. ഗൃഹാതുരമായ ഒരു പാട്ടിൽ ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ അനിവാര്യമായ നഷ്ടബോധത്തിന്റെ സൗന്ദര്യമാണ് ഈ കവിതയുടെ കാതൽ.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: സാം ഹാരിസിന്റെ ഫ്രീ വിൽ എന്ന പുസ്തകം മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛ എന്ന സങ്കല്പത്തെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. ലോക പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റും ദാർശനികനുമായ സാം ഹാരിസ് വളരെ ലളിതവും എന്നാൽ അങ്ങേയറ്റം തർക്കശാസ്ത്രപരമായ രീതിയിലുമാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ മാത്രം തീരുമാനമാണെന്ന പരമ്പരാഗത വിശ്വാസത്തെ ശാസ്ത്രീയമായ തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ കൃതിയിൽ ചോദ്യം ചെയ്യുന്നു. മനുഷ്യന് സ്വതന്ത്രമായ ഒരു ഇച്ഛയുണ്ടോ എന്ന കാലാതീതമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകം. സാധാരണഗതിയിൽ നാം വിശ്വസിക്കുന്നത് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. എന്നാൽ സാം ഹാരിസ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം ഒരു മിഥ്യ മാത്രമാണെന്നാണ്. നാം ഒരു തീരുമാനം എടുക്കുന്നതിന് നിമിഷങ്ങൾക്ക്

മുൻപേ നമ്മുടെ മസ്തിഷ്കത്തിൽ ആ തീരുമാനത്തിനുള്ള നാഡീ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും. അതായത് ബോധപൂർവം നാം ഒരു കാര്യത്തിന് തീരുമാനിക്കുന്നതിന് മുൻപേ നമ്മുടെ തലച്ചോറ് അത് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂറോ സയൻസിലെ പരീക്ഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ വാദത്തെ ഉറപ്പിക്കുന്നു. നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നാണ് പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. നമ്മുടെ ജനിതക ഘടന, വളർന്നു വന്ന സാഹചര്യം, അനുഭവങ്ങൾ, തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ചേർന്നാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും രൂപപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ കുറ്റവാളിയാകുന്നത് അയാളുടെ മസ്തിഷ്ക ഘടനയിലോ വളർന്നു വന്ന സാഹചര്യത്തിലോ ഉള്ള തകരാറുകൾ കൊണ്ടായിരിക്കാം. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളോടുള്ള നമ്മുടെ സമീപനവും നിയമവ്യവസ്ഥയും എങ്ങനെ മാറണം എന്നതിനെക്കുറിച്ച് ഹാരിസ് ഗൌരവകരമായ നിരീക്ഷണങ്ങൾ നടത്തുന്നു. സ്വതന്ത്ര ഇച്ഛയില്ല എന്ന തിരിച്ചറിവ് മനുഷ്യനെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടി ഹാരിസ് നൽകുന്നുണ്ട്. സ്വതന്ത്ര ഇച്ഛയില്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മെ കൂടുതൽ കരുണയുള്ളവരാക്കി മാറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകളെ കേവലം വിദ്വേഷത്തോടെ കാണുന്നതിനു പകരം ആ വ്യക്തി അങ്ങനെയൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിതമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിലെ തിരിച്ചടികളിൽ അമിതമായി ദുഃഖിക്കുന്നതിനു പകരം അവ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ സംഭവിച്ചതാണെന്ന് തിരിച്ചറിയുന്നത് മാനസികമായ സമാധാനം നൽകും. വളരെ ചെറിയ ഒരു പുസ്തകമാണെങ്കിലും ഇതിലെ ആശയങ്ങൾ അത്യന്തം ഗഹനമാണ്. സങ്കീർണമായ ശാസ്ത്രീയ വിഷയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ വിജയം. മനുഷ്യന്റെ ബോധമനസ്സിനെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ മുൻ ധാരണകളെല്ലാം മാറ്റിവെച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാം ഹാരിസ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഫ്രീ വിൽ എന്നത് വെറുമൊരു ശാസ്ത്ര പുസ്തകമല്ല, മറിച്ച് മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വലിയൊരു അന്വേഷണമാണ്. നാം നമ്മെ തന്നെയും മറ്റുള്ളവരെയും നോക്കിക്കാണുന്ന രീതിയെ ഈ പുസ്തകം മാറ്റിമറിക്കും. യുക്തിചിന്തയെ സ്നേഹിക്കുന്നവർക്കും മനുഷ്യ സ്വഭാവത്തിന്റെ ആഴങ്ങൾ തേടുന്നവർക്കും ഇതൊരു മികച്ച വായനാ അനുഭവം തന്നെയായിരിക്കും. നമ്മുടെ ഓരോ ശ്വാസവും ഓരോ ചിന്തയും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണോ അതോ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണോ എന്ന ഗൌരവമേറിയ ചിന്ത ഈ പുസ്തകം വായനക്കാരിൽ അവശേഷിപ്പിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ.
2: ആയിരത്തി തൊള്ളായിരത്തി 1989 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ONV-ക്കായിരുന്നു. ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. KJ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

1989 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ജോൺസൺ ആയിരുന്നു. മഴവിൽ കാവടി, വടക്കുനോക്കിയന്ത്രം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. എം ജി ശ്രീകുമാർ വടക്കുനോക്കിയന്ത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം.

1989 മികച്ച ഗായകൻ എം ജി ശ്രീകുമാറും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. വടക്കുനോക്കി യന്ത്രം, വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. എം ജി ശ്രീകുമാർ കിരീടത്തിനു വേണ്ടി പാടിയ പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: വയൽ എന്ന പരിപാടിയിൽ ഇന്ന് മണ്ണിന്റെ PH നിലയെക്കുറിച്ച് കേൾക്കാം. ഒരു ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച വിളവിനും വളവും വെള്ളവും മാത്രം മതിയാകില്ല. മണ്ണിന്റെ PH നിലയും അത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ്. മണ്ണിലെ പോഷകങ്ങൾ എത്രത്തോളം ചെടികൾക്ക് ലഭ്യമാകുമെന്ന് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് PH. അതിനാൽ മണ്ണിന്റെ അമ്ലത്വമോ ക്ഷാരത്വമോ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി മിക്ക കൃഷിവിളകൾക്കും മണ്ണിലെ PH നില 5.5 മുതൽ 6.5 വരെ ആയിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഈ പരിധിയിൽ മണ്ണിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. PH നില വളരെ കുറയുകയോ കൂടുകയോ ചെയ്താൽ മണ്ണിൽ പോഷകങ്ങൾ ഉണ്ടായിരുന്നാലും ചെടികൾക്ക് അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയാതെ വരാം. മണ്ണിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കാൻ ചില ലളിതമായ പരിശോധനകൾ വീട്ടിൽ തന്നെ നടത്താവുന്നതാണ്. ഇതിനായി കുറച്ചു മണ്ണ് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. അതിലേക്ക് അല്പം വിനെഗർ ഒഴിക്കുമ്പോൾ കുമിളകൾ രൂപപ്പെടുകയോ പതയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മണ്ണിന് അമ്ല സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു സാമ്പിളിൽ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ പ്രതികരണം ഉണ്ടാകുന്നുവെങ്കിൽ മണ്ണിന് ക്ഷാര സ്വഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഇത് ഏകദേശ വിലയിരുത്തൽ മാത്രമാണ്. കൃത്യമായ ഫലമറിയാൻ അംഗീകൃത ലബോറട്ടറികളിൽ മണ്ണ് പരിശോധന നടത്തുന്നതാണ് ഏറ്റവും ഉചിതം. മണ്ണ് അമ്ല സ്വഭാവമുള്ളതാണെങ്കിൽ കുമ്മായം അഥവാ ലൈം പ്രയോഗിക്കുന്നത് PH നില ഉയർത്താൻ സഹായിക്കും. ഇതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ കാൽഷ്യവും ലഭിക്കും. മണ്ണിൽ മഗ്നീഷ്യത്തിന്റെ കുറവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഡോലമൈറ്റ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. ഡോലമൈറ്റിലൂടെ കാൽഷ്യത്തിനൊപ്പം മഗ്നീഷ്യവും ലഭ്യമാകും. മറുവശത്ത് മണ്ണ് അമിതമായി ക്ഷാര സ്വഭാവമുള്ളതാണെങ്കിൽ ജിപ്സം പ്രയോഗിക്കുന്നത് ഫലപ്രദമായ മാർഗമാണ്. ഇത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും പോഷകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. PH ക്രമീകരണത്തിനായി വളങ്ങളോ ഭേദഗതി വസ്തുക്കളോ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവ് പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന്, 1 സെന്റിന് ഏകദേശം 1 മുതൽ 2.5 കിലോഗ്രാം വരെ കുമ്മായം ആവശ്യമായി വരാം. എന്നാൽ ഇത് മണ്ണിന്റെ നിലവിലെ PH നില, മണ്ണിന്റെ ഘടന, കൃഷി ചെയ്യുന്ന വിള എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. അതിനാൽ മണ്ണ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അളവ് നിശ്ചയിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ ചെടികളുടെ അടിസ്ഥാനം. മണ്ണിന്റെ PH നില കൃത്യമായി നിയന്ത്രിക്കുന്നതിലൂടെ വളങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും പോഷകക്കുറവൊഴിവാക്കാനും മികച്ച വിളവെടുപ്പ് ഉറപ്പാക്കാനും സാധിക്കും. അതുകൊണ്ടുതന്നെ ഓരോ കർഷകനും മണ്ണിന്റെ PH നിലയെക്കുറിച്ച് ബോധവാന്മാരാകുകയും ശാസ്ത്രീയമായ രീതിയിൽ മണ്ണിനെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്.
1: അവതരണം ഷാൽമ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

ചില യാത്രകൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനല്ല നടത്തുന്നത്, ഒരു അനുഭവത്തെ തേടിയാണ്. ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാഴ്ചയ്ക്കായി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുലരിയെ സ്വന്തമാക്കാനായി, അത്തരമൊരു യാത്രയാണ് അരുണാചൽ പ്രദേശിലെ ഡോങ് വാലിയിലേക്കുള്ള യാത്ര. വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ഭൂപടത്തിൽ രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തേക്ക് കണ്ണോടിച്ചാൽ മലനിരകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം കാണാം. അരുണാചൽ പ്രദേശിലെ അഞ്ചാവ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഡോങ്. വലിയ നഗരങ്ങളുടെ തിരക്കില്ല, വാഹനങ്ങളുടെ ബഹളമില്ല, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പതിവ് ആഡംബരങ്ങളുമില്ല. പകരം കാടുകളുണ്ട്, മലകളുണ്ട്, താഴ്വരകളുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും നേരത്തെ എത്തുന്ന ഒരു പുലരിയുണ്ട്. ആ പുലരിയെ കാണാനാണ് ചില സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. സാധാരണ നമ്മൾ സൂര്യോദയം കാണാൻ കടൽ തീരത്തേക്കോ മലമുകളിലേക്കോ പോകും. എന്നാൽ ഡോങ്ങിലെ സൂര്യോദയം കാണണമെങ്കിൽ യാത്രയുടെ സമയക്രമം തന്നെ മറ്റൊന്നാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ദിവസത്തെ പുലരിക്കായി തയ്യാറെടുക്കണം. പുലർച്ചെ ഒന്നരയോ രണ്ടു മണിയോടെയോ താമസ സ്ഥലത്ത് നിന്നിറങ്ങണം. ചുറ്റും കനത്ത ഇരുട്ടായിരിക്കും, ആകാശത്ത് നക്ഷത്രങ്ങൾ മാത്രം. തണുത്ത കാറ്റ് മുഖത്ത് തട്ടും, മുന്നിലെ വഴിയെറിയാൻ ടോർച്ചിന്റെ വെളിച്ചം മാത്രം. പിന്നെ തുടങ്ങും മലകയറ്റം. കേൾക്കുമ്പോ ചെറിയൊരു സാഹസിക യാത്ര പോലെ തോന്നാം, പക്ഷേ ഇരുട്ടിലൂടെ മല കയറുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെങ്കുത്തായ പാതകൾ, കാടിനുള്ളിലൂടെയുള്ള നടപ്പ്, തണുപ്പ്, ഇടയ്ക്കിടെ കാൽ വഴുതുമോ എന്ന ഭയം, ശ്വാസമുട്ടലും ക്ഷീണവും. ചില സമയങ്ങളിൽ ഇനി കുറച്ചുകൂടി പോയാൽ മതി എന്ന് സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും മുന്നോട്ട് നടക്കുക. എന്നാൽ ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ ക്ഷീണം നമ്മളെ അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഭാതകിരണം സ്വന്തം കണ്ണുകൊണ്ട് കാണുക എന്ന ആഗ്രഹം കാലുകളെ മുന്നോട്ട് നടത്തും. ഡോങ് വാലി സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയുടെയും സതീ നദിയുടെയും സംഗമ പ്രദേശത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1240 മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രദേശം ഭൂപടത്തിൽ മാത്രമല്ല, പ്രകൃതിയുടെ കാര്യത്തിലും അതിന്റെ പ്രത്യേകത നിലനിർത്തുന്ന സ്ഥലമാണ്. ചുറ്റും മലനിരകൾ, താഴെ ആഴമുള്ള താഴ്വരകൾ, ഇടയ്ക്കിടെ മഞ്ഞിന്റെ പാളികൾ, കാടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങൾ, നഗരജീവിതത്തിൽ നിന്ന് പൂർണമായും വേറിട്ടൊരു ലോകം. പുലർച്ചെ 3 മണിയോടടുക്കുമ്പോഴേക്കും സഞ്ചാരികൾ സൂര്യോദയം കാണാനുള്ള വ്യൂ പോയിന്റിൽ എത്തിത്തുടങ്ങും. ചില സീസണുകളിൽ സമയം കുറച്ചുകൂടി മാറാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനും ഒരു സൗന്ദര്യമുണ്ട്. ചുറ്റുമിരുട്ട്, മലകൾ ഇരുണ്ട നിഴലുകൾ പോലെ, താഴ്വരയിൽ മഞ്ഞ്, ആകാശം പതുക്കെ നിറം മാറി തുടങ്ങുന്നു. ആദ്യം കറുപ്പ് അല്പം നേർത്തതായി തോന്നും, പിന്നെ നീലയുടെ നേരിയ നിറം, അതിനുശേഷം ചാരനിറം. ദൂരെയുള്ള മലനിരകളുടെ അരികിൽ ഒരു നേർത്ത പ്രകാശരേഖ, അത് സൂര്യന്റെ വരവിന്റെ ആദ്യ സൂചനയാണ്. ആ നിമിഷത്തിൽ എല്ലാവരുടെയും സംഭാഷണം പതുക്കെയാകും. കാരണം പ്രകൃതിയുടെ മുന്നിൽ മനുഷ്യന്റെ ശബ്ദം പലപ്പോഴും ചെറുതായി പോകും. പിന്നെ പെട്ടെന്ന് മലനിരകളുടെ അപ്പുറത്തുനിന്ന് ഒരു സ്വർണ്ണ നിറമുള്ള പ്രകാശം പുറത്തേക്ക് വരും. അതൊരു സാധാരണ സൂര്യോദയമല്ല, ഇന്ത്യയിൽ ഒരു പുതിയ ദിവസത്തിന്റെ ആദ്യ കിരണങ്ങൾ ആദ്യം തൊടുന്ന ഭൂമിയിൽ നിന്നാണ് ആ വെളിച്ചമുയരുന്നത് എന്ന ബോധം തന്നെ അതിന് മറ്റൊരു ഭംഗി നൽകും. മഞ്ഞുപടലങ്ങൾക്കിടയിലൂടെ വെളിച്ചം പതുക്കെ താഴ്വരയിലേക്കിറങ്ങും. മലമുകളിലെ മരങ്ങൾ ആദ്യം സ്വർണ്ണ നിറമാകും, പിന്നെ താഴ്വരയിലെ മഞ്ഞിലേക്ക് വെളിച്ചം പടരും. കുറച്ചുനേരം മുൻപ് ഇരുട്ടിൽ മറഞ്ഞിരുന്ന ഭൂമി പതുക്കെ തെളിഞ്ഞുവരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഇത്രയും നേരം ഇരുട്ടിലൂടെ നടന്നതെല്ലാം ഈ ഒരു നിമിഷത്തിനു വേണ്ടിയായിരുന്നു. ചില കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ കഴിയില്ല, അവ മനസ്സിൽ മാത്രമേ പകർത്താൻ കഴിയൂ. ഡോങ്ങിലെ പുലരിയും അത്തരത്തിലൊന്നാണ്. ഡോങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഇന്ത്യയിലെ മറ്റു പല പ്രദേശങ്ങളെയും അപേക്ഷിച്ച് ഇവിടെ പകൽ നേരത്തെ അവസാനിക്കും. വൈകുന്നേരത്തോടെ തന്നെ മലനിരകളിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദിവസം തന്നെ മറ്റൊരു താളത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ നേരത്തെ വരുന്നു, വെളിച്ചം നേരത്തെ പോകുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതവും പ്രകൃതിയുടെ സമയക്രമത്തോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്.
ഡോങ്ങിൽ പോയാൽ സൂര്യോദയം മാത്രം കണ്ടിട്ട് മടങ്ങിപ്പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. അതിനടുത്തുള്ള വാലോങ്ങിലേക്കും യാത്ര ചെയ്യണം. ഡോങ്ങിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് വാലോങ്. ലോഹിത് നദിയുടെ തണുത്ത കാറ്റിനൊപ്പം സഞ്ചരിക്കുമ്പോൾ വഴിയരികിലെ പൈൻ മരങ്ങൾ ഒരു യാത്രക്കാരനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ തോന്നും. നദി ചിലപ്പോൾ ശാന്തമായി ഒഴുകും, ചിലപ്പോൾ പാറകളിൽ തട്ടി ശബ്ദമുണ്ടാക്കും. മലനിരകൾ അതിന്റെ യാത്രയ്ക്ക് കാവൽ നിൽക്കും. പക്ഷേ വാലോങ്ങിന്റെ സൗന്ദര്യത്തിനൊപ്പം ചരിത്രവുമുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഓർമ്മകൾ ഈ പ്രദേശത്തിന്റെ മണ്ണിൽ ഇന്നും നിലനിൽക്കുന്നു. വാലോങ് വാർ മെമ്മോറിയൽ ആ ചരിത്രത്തിന്റെ സാക്ഷിയാണ്. രാജ്യത്തിന്റെ അതിർത്തി കാത്തുസൂക്ഷിച്ച സൈനികരുടെ ത്യാഗത്തെ ഓർക്കുമ്പോൾ ഒരു വിനോദസഞ്ചാരിയുടെ യാത്ര പെട്ടെന്ന് ഒരു ചരിത്രയാത്രയായി മാറുന്നു. നമ്മൾ സാധാരണ ഒരു സ്ഥലത്തിന്റെ പ്രകൃതി കാണാനാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മെ അവിടുത്തെ ചരിത്രവും ഓർമ്മിപ്പിക്കും. വാലോങ് അത്തരമൊരു സ്ഥലമാണ്. ലോഹിത് നദിയുടെ സൗന്ദര്യം നോക്കി നിൽക്കുമ്പോൾ ഒരിക്കൽ ഈ മലനിരകളിൽ രാജ്യത്തിനു വേണ്ടി പോരാടിയ മനുഷ്യരെക്കുറിച്ചും ഓർക്കാം. ഒരു അതിർത്തി പ്രദേശം എന്ന നിലയിൽ ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇവിടെ നിന്ന് കിബിത്തുവിലേക്കും യാത്ര തുടരാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ ജനവാസ മേഖലകളിൽ ഒന്നായ കിബിത്തുവിന് അതിന്റേതായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ട്. ഇന്ത്യ ചൈന മ്യാൻമാർ അതിർത്തികൾക്ക് സമീപമുള്ള ഈ പ്രദേശം പ്രകൃതിയുടെയും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രത്തിന്റെയും അപൂർവമായ സംഗമമാണ്. അതിർത്തി പ്രദേശമായതിനാൽ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പ്രാദേശിക നിയന്ത്രണങ്ങൾക്കും സൈനിക നിർദ്ദേശങ്ങൾക്കും പ്രാധാന്യം നൽകണം. യാത്രയുടെ ആവേശത്തിനിടയിലും അതിർത്തി പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ഒരു സഞ്ചാരി മറക്കരുത്. ഡോങ്ങിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ ജനജീവിതമാണ്. മലയുടെയും കാടിന്റെയും നദിയുടെയും ഇടയിൽ തലമുറകളായി ജീവിച്ചു വരുന്ന പ്രാദേശിക ആദിവാസി സമൂഹങ്ങളുടെ ജീവിത രീതികൾ ഈ പ്രദേശത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണ്. അവരുടെ ആചാരങ്ങൾ, ഭക്ഷണരീതികൾ, വസ്ത്രധാരണം, അതിഥി സൽക്കാരം, പ്രകൃതിയോടുള്ള ബന്ധം, ഇവയെല്ലാം ഒരു സഞ്ചാരിക്ക് പുതിയ അനുഭവങ്ങൾ നൽകും. ഒരു സ്ഥലത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം അവിടുത്തെ മലകളിലും നദികളിലും മാത്രം കാണാനാവില്ല, അവിടെ ജീവിക്കുന്ന മനുഷ്യരിലും കാണണം. അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോഴാണ് ഒരു യാത്ര പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഡോങ്ങിൽ താമസിക്കാൻ ഹോംസ്റ്റേകൾ തിരഞ്ഞെടുക്കുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. വലിയ ഹോട്ടലിന്റെ സൗകര്യങ്ങളെക്കാൾ ഒരു പ്രാദേശിക കുടുംബത്തിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ആ നാടിന്റെ ജീവിതത്തോട് കുറച്ചുകൂടി അടുത്തുചേരാം. അവർ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാം, അവരുടെ കഥകൾ കേൾക്കാം, അവരുടെ ജീവിതത്തെക്കുറിച്ചറിയാം. പുലർച്ചെ നമ്മളെ ഉണർത്തുന്ന മലക്കാറ്റിനും അവരുടെ ദൈനംദിന ജീവിതത്തിനുമിടയിലെ ബന്ധം തിരിച്ചറിയാം. അങ്ങനെ ഒരു യാത്ര വിനോദസഞ്ചാരത്തിൽ നിന്ന് അനുഭവമായി മാറുന്നു. ഡോങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അരുണാചൽ പ്രദേശ് സർക്കാർ ഈ മേഖലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ കൂടുതൽ ഉയർത്താനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. 2025 December 29 മുതൽ 2026 January 2 വരെ നടന്ന ആദ്യത്തെ സൂര്യോദയ ഉത്സവം അതിന്റെ ഭാഗമായിരുന്നു. സൂര്യോദയ ട്രക്കിംഗ്, സാംസ്കാരിക പരിപാടികൾ, പ്രാദേശിക കരകൌശല വസ്തുക്കളുടെ പ്രദർശനം, ക്യാമ്പിംഗ് തുടങ്ങിയവയിലൂടെ പ്രദേശത്തെ വിനോദസഞ്ചാരത്തെയും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഡോങ്ങിന്റെ ഏറ്റവും വലിയ ഉത്സവം ഇന്നും പ്രകൃതിയുടേതാണ്. ഓരോ ദിവസവും നടക്കുന്ന ഒരുത്സവം, ആർക്കും ടിക്കറ്റ് വേണ്ടാത്ത ഒരുത്സവം. വേദിയിൽ കലാകാരന്മാരില്ല, ആകാശമാണ് വേദി, മലകളാണ് കാണികൾ, മഞ്ഞാണ് തിരശ്ശീല, സൂര്യനാണ് കലാകാരൻ. ഒരു ദിവസം അവസാനിക്കുകയും മറ്റൊരു ദിവസം തുടങ്ങുകയും ചെയ്യുന്ന അത്ഭുതം കാണാൻ മനുഷ്യർ രാത്രിയിൽ മല കയറുന്നു. ഈ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഡോങ്ങിലേക്ക് പോകുന്നത് ഒരു സൂര്യോദയം കാണാനല്ല എന്നാണ്, അത് ഒരു ഇരുട്ടിലൂടെ നടന്ന് വെളിച്ചത്തിലേക്കെത്തുന്ന അനുഭവമാണ്. രാത്രി 1:30 നമ്മൾ യാത്ര തുടങ്ങുന്നു. ചുറ്റും ഇരുട്ടാണ്, വഴി വ്യക്തമായിരിക്കില്ല, ക്ഷീണമുണ്ടാകും, തണുപ്പുണ്ടാകും. ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യവും മനസ്സിൽ വരാം. പക്ഷേ നമ്മൾ നടക്കും. ഓരോ ചുവടും നമ്മളെ വെളിച്ചത്തിലേക്ക് അടുപ്പിക്കും. ഒടുവിൽ മലമുകളിലെത്തുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാം. നമ്മൾ നടന്ന വഴി ഇരുട്ടിൽ കാണാനാകില്ല, പക്ഷെ മുന്നിൽ സൂര്യൻ ഉയരുകയാണ്. ജീവിതവും ചിലപ്പോൾ അങ്ങനെയല്ലേ?
വഴി മുഴുവൻ കാണാതെ തന്നെ നമ്മൾ നടക്കേണ്ടി വരും. എവിടെയാണ് എത്തുന്നതെന്ന് അറിയാതെ. പക്ഷെ നടക്കുമ്പോഴാണ് വെളിച്ചം അടുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോങ്ങിലെ പുലരി ഒരു പ്രകൃതി കാഴ്ച മാത്രമല്ല, അത് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു രൂപകവുമാണ്. ഇരുട്ടിനു ശേഷം വെളിച്ചം വരും എന്ന പ്രകൃതിയുടെ ഏറ്റവും പഴയ സത്യം അവിടെ ഓരോ ദിവസവും മലമുകളിൽ വീണ്ടും എഴുതപ്പെടുന്നു. ഡോങ്ങിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയുടെ കാര്യത്തിലും തയ്യാറെടുപ്പ് ആവശ്യമാണ്. അസമിലെ ദിബ്രുഗഡ് വിമാനത്താവളം പ്രധാന പ്രവേശന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. റെയിൽമാർഗം എത്തുന്നവർക്ക് ന്യൂ ടിൻസുക്കിയ വഴി യാത്ര തുടരാം. തുടർന്ന് തേസു, ഹയുലിയാങ്, വാലോങ് എന്നിവിടങ്ങളിലൂടെ റോഡ് യാത്രയായി ഡോങ്ങിലെത്താം. അതിർത്തി മേഖലയായതിനാൽ ആവശ്യമായ അനുമതികളും യാത്രാരേഖകളും മുൻകൂട്ടി പരിശോധിച്ച് ക്രമീകരിക്കണം. ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ്. കാലാവസ്ഥ, റോഡ് സ്ഥിതി, പ്രാദേശിക യാത്രാ നിർദ്ദേശങ്ങൾ എന്നിവയും യാത്രയ്ക്ക് മുൻപ് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഡോങ് ഒരു സാധാരണ വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് പ്രകൃതിയുടെ ഒരു അതിരാണ്, രാജ്യത്തിന്റെ ഒരു അതിരാണ്, ചരിത്രത്തിന്റെ ഒരു അതിരാണ്. അതിലും കൂടുതൽ ഇരുട്ടിനും വെളിച്ചത്തിനുമിടയിലെ ഒരു അതിരുപോലെ തോന്നുന്ന സ്ഥലമാണ്. ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ അവിടെ നിന്ന് തിരികെ വരുമ്പോൾ നമ്മുടെ ബാഗിൽ അധികം സാധനങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ മനസ്സിൽ ഒരു പുലരി ഉണ്ടാകും. മഞ്ഞു പടലങ്ങൾക്കിടയിലൂടെ കടന്നുവന്ന സ്വർണ വെളിച്ചത്തിന്റെ ഓർമ്മ, ലോഹിത് നദിയുടെ ശബ്ദം, പൈൻ മരങ്ങളുടെ ഗന്ധം, മലകളുടെ നിശബ്ദത, വാലോങ്ങിന്റെ ചരിത്രം, അതിർത്തിയിലെ സൈനികരുടെ ഓർമ്മ, പ്രാദേശിക മനുഷ്യരുടെ സ്നേഹപൂർവമായ ആതിഥ്യം, എല്ലാത്തിലുമുപരി ഇന്ത്യയിലെ മറ്റെവിടേക്കാളും നേരത്തെ നമ്മളെ തേടിയെത്തിയ ആ ആദ്യ പ്രകാശം. യാത്രകൾക്ക് ചിലപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും, ചിലപ്പോൾ ഒരു കാഴ്ച, ചിലപ്പോൾ ഒരു ഓർമ്മ. പക്ഷെ ചില യാത്രകൾ നമ്മളെ തന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സഹായിക്കും. ഡോങ്ങിലേക്കുള്ള യാത്ര അത്തരത്തിലൊന്നാണ്. രാത്രിയുടെ ഇരുട്ടിലൂടെ മല കയറി പുലരിയുടെ ആദ്യ കിരണത്തെ കാത്തു നിൽക്കുന്ന ആ യാത്രയിൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയും, പുലരി എവിടെയും വൈകിയെത്തുന്നില്ല. അതാദ്യമെത്തുന്നത് നമ്മൾ അതിനെ കാത്തു നിൽക്കുന്നിടത്താണ്. അതിനാലാണ് ഒരിക്കലെങ്കിലും ഒരു പുതിയ പുലരിയെ തേടി അരുണാചലിന്റെ ആ വിദൂര മലനിരകളിലേക്ക് യാത്ര പോകണമെന്ന് തോന്നുന്നത്. ഒരു സൂര്യോദയം കാണാൻ മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പുലരിയോടൊപ്പം ഒരു ദിവസം സ്വന്തം കണ്ണുകൊണ്ട് ആരംഭിക്കാൻ. ഇതാണ് ഡോങ്, ഇതാണ് ആ യാത്ര. ഈ യാത്ര എനിക്കിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധം മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പരിമിതികളും വേദനയും ദുർബലതയും ആണ്. എന്നാൽ ന്യൂറോ സയൻസും മനഃശാസ്ത്രവും ഒരുമിച്ച് നിന്ന് മനുഷ്യന്റെ മനസ്സിന്റെ സങ്കീർണതയെക്കുറിച്ചും അതിലുപരി അതിന്റെ അതിജീവനശേഷിയെക്കുറിച്ചുമുള്ള പാഠങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ പറയുന്നത് മാനസികാരോഗ്യ വെല്ലുവിളികൾ കേവലം പരിമിതികൾ മാത്രമല്ല കൊണ്ടുവരുന്നത്, അവ അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ചില കരുത്തുകൾ കൂടി കാരണമായേക്കാം എന്നാണ്. മാനസിക രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമൂഹം എപ്പോഴും ഒരു പരിമിതപ്പെടുത്തുന്ന ലേബലാണ് പതിവായി നൽകുന്നത്. ഉദാഹരണത്തിന്, വിഷാദ രോഗമുള്ള ഒരാൾക്ക് ഉന്മേഷക്കുറവോ ഉത്കണ്ഠാരോഗമുള്ള ഒരാൾക്ക് ഭയമോ മാത്രമാണുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ചിന്താഗതി രോഗം ബാധിച്ച വ്യക്തിയെ മൊത്തത്തിൽ ദുർബലനായി ചിത്രീകരിക്കാൻ കാരണമാകും. എന്നാൽ ഗവേഷണങ്ങൾ ഈ കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യും. ജീവിതത്തിലെ കഠിനമായ വൈകാരിക വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ സാധാരണ വ്യക്തികളെക്കാൾ ചില മേഖലകളിൽ ഉയർന്ന കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തലച്ചോറിന്റെ അതിജീവനത്തിനായുള്ള മാറ്റം വരുത്താനുള്ള ശേഷി, അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതിനൊരു കാരണമായേക്കാം. നമ്മുടെ ശ്രദ്ധ രോഗലക്ഷണങ്ങളിൽ നിന്ന് ഈ വെല്ലുവിളികൾക്കിടയിലും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കരുത്തുകളിലേക്ക് തിരിയേണ്ടതുണ്ട്. ചില മാനസികാവസ്ഥകളും സൈക്കോട്ടിക് അവസ്ഥകളുമുള്ള വ്യക്തികളിൽ ഉയർന്ന സർഗാത്മകത പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. മാനസികാരോഗ്യ വെല്ലുവിളികൾ തലച്ചോറിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തകൾ പ്രോസസ് ചെയ്യാൻ കാരണമായേക്കാം. ഇത് പുതിയ കാഴ്ചപ്പാടുകൾ, ചിന്താധാരകൾ, ഭാവനകൾ എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. കല, എഴുത്ത്, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ഇത്തരം വ്യക്തികൾക്ക് തിളങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ലോകത്തെ മറ്റൊരു കോണിലൂടെ കാണാനുള്ള അവരുടെ കഴിവാണ് സർഗാത്മകതയായി മാറുന്നത്. സങ്കീർണമായ വൈകാരിക അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന വ്യക്തികൾക്ക് അഗാധമായ വൈകാരിക ഉൾക്കാഴ്ച ഉണ്ടാവാറുണ്ട്. സ്വന്തം വേദനയെയും വികാരങ്ങളെയും നിരന്തരം വിശകലനം ചെയ്യുന്നതിലൂടെ അവർക്ക് മനുഷ്യന്റെ വൈകാരിക അവസ്ഥകളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഉൾക്കാഴ്ച മറ്റുള്ളവരുമായി കൂടുതൽ സഹകരണത്തോടെ പെരുമാറാനും അവരുടെ വികാരങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിക്കുന്നു. അതായത്, വേദനയുടെ താഴ്വരകളിലൂടെ നടന്നതിലൂടെ അവർക്ക് ലഭിച്ച അനുഭവങ്ങളുടെ അറിവാണിത്. തീവ്രമായ വിഷാദത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികൾ രോഗത്തിൽ നിന്ന് കരകയറിയ ശേഷം അസാധാരണമാമിധം ശക്തമായ ദീർഘകാല മാനസിക ക്ഷേമം പ്രകടിപ്പിക്കുന്നു എന്ന് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു. വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ തലച്ചോറ് കൂടുതൽ പ്രതിരോധശേഷി നേടുന്നു. കഠിനമായ വൈകാരിക പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച വിജയിച്ച വ്യക്തി ഭാവിയിലെ ചെറിയ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിക്കുന്നു. കഠിനമായ ആഘാതങ്ങൾക്ക് ശേഷം വ്യക്തികളിൽ സംഭവിക്കുന്ന ഈ ഉയർത്തെഴുന്നേൽപ്പിനെ മനഃശാസ്ത്രത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. രോഗാവസ്ഥ നൽകിയ വേദനയുടെ അടിത്തട്ടിൽ നിന്നാണ് ഈ കരുത്ത് രൂപപ്പെടുന്നത്. രോഗത്തെ അതിജീവിക്കുന്ന പ്രക്രിയയിൽ പല വ്യക്തികളും അവരുടെ മുൻഗണനകളും ജീവിതവീക്ഷണങ്ങളും മാറ്റുന്നു. ജീവിതത്തിലെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കാനും ബന്ധങ്ങളെ കൂടുതൽ വിലമതിക്കാനും സ്വന്തം ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർ പഠിക്കുന്നു. ഇതവരെ കൂടുതൽ കരുണയും ദയയും ഉള്ളവരാക്കി മാറ്റുകയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗവേഷകർ ഇപ്പോൾ ശക്തമായി വാദിക്കുന്നത് മാനസിക ആരോഗ്യ ചികിത്സാരീതികൾ രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനൊപ്പം തന്നെ ഈ അപ്രതീക്ഷിത ശക്തികളെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനും ശ്രമിക്കണം എന്നാണ്. ഒരു വ്യക്തിയുടെ ഉത്കണ്ഠ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ ഉത്കണ്ഠയിൽ നിന്ന് ഉടലെടുത്തേക്കാവുന്ന ഉയർന്ന സർഗാത്മകതയോ പ്രശ്നങ്ങളെ ആഴത്തിൽ കാണാനുള്ള കഴിവോ ഇല്ലാതാക്കാതെ ശ്രദ്ധിക്കണം. ചികിത്സ എന്നത് കേവലം രോഗിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നതിലുപരി രോഗം നൽകിയ ചില സവിശേഷമായ കഴിവുകളോടെ മുന്നോട്ടു പോകാൻ അവരെ സഹായിക്കുക എന്നതായി മാറണം. നമ്മുടെ സമൂഹം മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നവരെ നോക്കിക്കാണുന്ന രീതി മാറേണ്ടിയിരിക്കുന്നു. അവരെ സഹതാപത്തോടെയല്ല, മറിച്ച് അവരുടെ കരുത്തിനെ അംഗീകരിച്ചുകൊണ്ട് സമീപിക്കണം. അവരുടെ അനുഭവങ്ങളുടെ ആഴം അവർക്ക് നൽകിയ അമൂല്യമായ ഉൾക്കാഴ്ചയായി കാണാൻ നമുക്ക് കഴിയണം. മനുഷ്യ മനസ്സ് ഒരു ഇരുണ്ട തുരങ്കത്തിലൂടെ നടക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ പ്രകാശത്തിന്റെ ചില തീപ്പരികൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ഈ തീപ്പരികളെ കണ്ടെത്തി ഊതിപ്പെരിപ്പിക്കുക എന്നതാണ് മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പുതിയ വഴി. മാനസികാരോഗ്യ വെല്ലുവിളികൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ പുതിയ ശാസ്ത്രീയ സത്യം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. വേദനയുടെ അനുഭവങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ കരുത്തിന്റെയും സർഗാത്മകതയുടെയും വിത്തുകൾ പാകിയേക്കാം. നിങ്ങൾ ഈ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ വേദനയെ മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ അപ്രതീക്ഷിത ശക്തികളെയും തിരിച്ചറിയുക. ആ ശക്തികളെ ആഘോഷിക്കുക.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ഉള്ളവരും ഇല്ലാത്തവരും ഭൂമിയിൽ എക്കാലത്തുമുണ്ട്. രണ്ടു കൂട്ടർ ഉള്ളവരും ഇല്ലാത്തവരും, സ്ഥിതിയും സമത്വവും വാക്കും വാഗ്വാദങ്ങളും ഒക്കെയായി എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ വന്നാലും ഉള്ളവരും ഇല്ലാത്തവരുമായുള്ള അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് എത്രയുണ്ട്, അതിൽ നിന്നുള്ള വരവ് എത്ര, എത്ര കണ്ട് ചെലവാക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ തോന്നിയപാട് ദൂർത്തടിച്ചു കഴിയുന്ന ഒരുവന്റെ ജീവിതം ആദ്യമാദ്യം പ്രൗഢിയും പ്രതാപങ്ങളും ഒക്കെ കൊണ്ട് ശബളാപമായി തോന്നുമെങ്കിലും വലിയ താമസമില്ലാതെ എല്ലാം ക്ഷയിച്ച് ഇരുളടഞ്ഞു പോകുന്നു. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവ് സ്വാഭാവികം. ഇവിടെ ഉള്ളവൻ തന്നെ ഇല്ലാത്തവനാകുന്നു. ദൂർത്ത് അവനെ സമ്പന്നതയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തന്റെ ആസ്തി എന്താണെന്നും എത്രയാണെന്നുമുള്ള ബോധം കൃത്യമായും ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതനുസരിച്ചാവണം മുന്നോട്ടുള്ള ജീവിതയാത്ര. അതിസർവത്ര വർജയേത് എന്നാണല്ലോ. അളവിൽ കവിഞ്ഞാൽ അമൃതും വിഷം. അതിദാനം കൊണ്ടായിരുന്നു കർണന്റെ പതനം. പാവങ്ങൾക്ക് നൽകുന്നു ധനമുണ്ടാം വഴി ചെറുതാകിലും തെറ്റില്ല. ചെലവതിൽ വലുതായിടായെങ്കിൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 24-ന്റെ സമതല ഭൂമികകളിലാണ്. 1869 സെപ്റ്റംബർ 24 അമേരിക്കയുടെ സാമ്പത്തിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സുപ്രധാന സംഭവം നടന്ന ദിവസമാണ് 1869 സെപ്റ്റംബർ 24. അഭൂതപൂർവമായ വിധത്തിൽ അമേരിക്കയുടെ സ്വർണവിപണി അന്ന് തകർന്നുപോയി. ജെയ് ഗോൾഡ്, ജിം ഫിസ്ക് എന്നീ പണമിടപാടുകൾ നടത്തിയ ഒരു കള്ളക്കളിയുടെ ഫലമായിരുന്നു അത്. വാൾസ്ട്രീറ്റിലെ നിക്ഷേപകരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ സ്വർണം വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. തൽഫലമായി സ്വർണവില പൊതുവെ കുതിച്ചുയരാൻ തുടങ്ങി. ഓഹരി വിപണിയിലാകെ ഇത് പ്രതിസന്ധിയുണ്ടാക്കും എന്നൊരു ഘട്ടമുണ്ടായി. അപകടസ്ഥിതിയെ അതിജീവിക്കുന്നതിന് ഫെഡറൽ ഭരണകൂടം ഒരടിയന്തര നടപടി സ്വീകരിച്ചു. സർക്കാരിന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണം വൻതോതിൽ തുറന്ന വിപണിയിൽ വിൽക്കാൻ ആരംഭിച്ചു. ഇതോടെ സ്വർണവില പിന്നെയും ഇടിഞ്ഞു. ലക്ഷക്കണക്കിന് നിക്ഷേപകരെ പ്രതികൂലമായി ബാധിച്ച സംഭവമായി ഇത് മാറി. 1932 സെപ്റ്റംബർ 24 ഇന്ത്യയിലെ അസ്പൃശ്യരായ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പുതിയ ജനാധിപത്യ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് 1932 ആഗസ്റ്റ് 4 ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന് അന്ത്യം കുറിച്ച പൂന ഉടമ്പടി സെപ്റ്റംബർ 24 ഒപ്പുവയ്ക്കപ്പെട്ടു. അവാർഡിനെ പൂർണമായും പിന്തുണച്ച ഡോക്ടർ ബി ആർ അംബേദ്കറും എതിർത്ത മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ആശയയുദ്ധം പൂന ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടതോടെ താൽക്കാലികമായി അവസാനിച്ചു. ഹിന്ദുക്കൾക്കിടയിലെ ഭിന്നിപ്പ് ഉളവാക്കി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനാണ് ബ്രിട്ടീഷുകാരുടെ നീക്കമെന്ന നിലപാടായിരുന്നു ഗാന്ധിജിയുടെ എതിർപ്പിന് കാരണം. സെപ്റ്റംബർ 18 മുതൽ ഉപവാസം ആരംഭിക്കുവാൻ ഗാന്ധിജി തയ്യാറായത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. 1996 സെപ്റ്റംബർ 24 71 ലോകരാഷ്ട്രങ്ങൾ ഒപ്പിട്ട കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന CTBT നിലവിൽ വന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി. ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ, ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശാന്തിരാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ, വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് ലീലകുമാരി. ഞാൻ തോപ്പുവിള താന്നിമുട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നതാണ്. എനിക്ക് പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാ പാട്ടിൻ്റെ വരികളൊന്നും എനിക്ക് ഓർക്കുന്നില്ല. എന്നാലും ചന്ദ്രികയിലായിരിക്കുന്ന ചന്ദ്രകാന്തം, പഴയ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്.

എൻ്റെ പേര് അഖില എസ് നായർ. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഗപ്പി ഫിലിമിലെ തനിയെ മിഴികൾ തുളുമ്പിയോ എന്നുള്ള ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് രുക്മ, ഞാൻ പെരിങ്ങടവിളിൽ നിന്ന് വരുന്നു. എനിക്ക് അച്ഛനാണ് ഇഷ്ടം എന്ന മൂവിയിലെ ശലഭം വഴിമാറുമ എന്ന പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്.

നമസ്കാരം, എന്റെ പേര് ജോബിത ജോസ്. ഞാൻ വെളിയന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥിയാണ്. റേഡിയോ എഫ് എമ്മിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി വരൂ എന്ന ഗാനമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അശ്വതി. വിശുദർശി എന്നാണ് വരുന്നത്. വെള്ളനാടണഞ്ഞ സ്ഥലം. ഞാൻ റേഡിയോയിൽ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദേവദൂതലിലെ കരളേ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് നൈമ, ഞാൻ പറഞ്ഞോട് നിന്ന് വരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഉദാഹരണം സുജാതയിലെ ഏതു മഴയിലും എന്നുള്ളതാണ്.

എന്റെ പേര് ജോജിതാ ജോസ്. ഞാൻ വിശ്വദർശിനി ടി ടി ഐയിലെ അധ്യാപക സ്റ്റുഡന്റ് ആണ്. ഞാൻ വരുന്നത് പുന്നർത്തവഴിയിൽ നിന്നാണ്. എനിക്ക് ഈ റേഡിയോയിലൂടെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള സോങ് എന്ന് പറയുന്നത് ബോയ്ഫ്രണ്ട് സിനിമയിലെ പാലാഴി നിലാവമ്മ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇത് ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. മാനസത്തിൽ ഇന്ന് ട്രോമയുടെ വ്യത്യസ്ത മുഖങ്ങളായ PTSD, CPTSD, BPD എന്നിവയെ തിരിച്ചറിയാം. മനസ്സിനേൽക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ അഥവാ ട്രോമ മനുഷ്യന്റെ പെരുമാറ്റത്തിലും ചിന്തകളിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പലപ്പോഴും സമാനമായ ലക്ഷണങ്ങൾ കാണിക്കാറുള്ള മൂന്ന് അവസ്ഥകളാണ് PTSD, കോംപ്ലക്സ് PTSD അഥവാ CPTSD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്നിവ. ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് ശരിയായ ചികിത്സയ്ക്കും മാനസികാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആഘാതകരമായ സംഭവത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഉദാഹരണത്തിന്, ഒരു വലിയ അപകടം, പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ആക്രമണം എന്നിവ ഇതിന് കാരണമാകാം. നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫ്ലാഷ് ബാക്കുകളായി വേട്ടയാടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒറ്റപ്പെട്ടതും എന്നാൽ തീവ്രവുമായ ഒരു ദുരനുഭവമാണ് ഇതിന്റെ ഉറവിടം. PTSDയിൽ നിന്നും വ്യത്യസ്തമായി ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആഘാതങ്ങളാണ് കോംപ്ലക്സ് PTSDയിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലം മുതൽ അനുഭവിക്കേണ്ടി വരുന്ന അവഗണനയോ പീഡനങ്ങളോ ആണ് ഇതിന് പിന്നിലുണ്ടാവുക. വൈകാരികമായ അസ്ഥിരതയും ബന്ധങ്ങളിലെ വിള്ളലുകളുമാണ് പ്രധാന ലക്ഷണം. ദീർഘകാലം ആവർത്തിച്ചുണ്ടാകുന്ന ട്രോമകൾ ആണ് ഇതിന്റെ ഉറവിടം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD ഒരു വ്യക്തിത്വ വൈകല്യമാണ്. ജനിതകമായ കാരണങ്ങളും വളർന്നുവന്ന സാഹചര്യങ്ങളും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു. ട്രോമയുമായി ഇതിന് ബന്ധമുണ്ടാകാമെങ്കിലും ഇത് CPTSDയിൽ നിന്നും വ്യത്യസ്തമാണ്. ബന്ധങ്ങളിലെ അമിതമായ ഭയവും പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥാ മാറ്റങ്ങളും സ്വയം തിരിച്ചറിയുന്നതിലെ ബുദ്ധിമുട്ടുകളുമാണ് പ്രധാന ലക്ഷണം. ജനിതകവും സാമൂഹികവുമായ വിവിധ ഘടകങ്ങളാണ് ഇതിന്റെ ഉറവിടം. ഈ മൂന്നവസ്ഥകളിലും വൈകാരികമായ പ്രക്ഷുബ്ധതയും ബന്ധങ്ങളിലെ വെല്ലുവിളികളും പൊതുവായ ലക്ഷണങ്ങളായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവ പരസ്പരം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓരോന്നിന്റെയും ചികിത്സാരീതികൾ വ്യത്യസ്തമാണ്. തെറാപ്പിസ്റ്റുകളും അധ്യാപകരും കൌൺസിലർമാരും ഈ വ്യത്യാസങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് രോഗിയെ കൂടുതൽ മികച്ച രീതിയിൽ സഹായിക്കാൻ സാധിക്കും. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും ആഘാതങ്ങളിൽ നിന്ന് മുക്തരാകുന്നതിനും ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ ഓരോ വ്യക്തിക്കും തുണയാകും.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് വന്ധ്യതയ്ക്ക് നൽകേണ്ട മാനസിക ചികിത്സാ പിന്തുണ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റിക്ക് നൽകേണ്ട മാനസിക ചികിത്സാ പിന്തുണ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ഒരു ആരോഗ്യ സാമൂഹിക മാനസിക പ്രശ്നമാണ് വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റി. വൈദ്യശാസ്ത്രപരമായ ചികിത്സാ രീതികൾ ധാരാളമായി ലഭ്യമാണ് എങ്കിലും വന്ധ്യത നേരിടുന്ന ദമ്പതിമാർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട മാനസിക പിന്തുണയുടെ ആവശ്യകത വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആരോഗ്യപരമായ വിഷയങ്ങൾ തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാവാം. പ്രശസ്തരായ ഇൻഫെർട്ടിലിറ്റി വിദഗ്ധർ നൽകുന്ന അത്യാധുനിക ചികിത്സകൾ പല ദമ്പതിമാരും തേടുന്നുണ്ട്. എന്നാൽ ഈ ചികിത്സാരീതികൾ ദീർഘമായതും സാമ്പത്തികമായി ഭാരം കൂടിയതും പലപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതുമാണ്. ഓരോ സൈക്കിളും ഓരോ ടെസ്റ്റും അവർക്ക് നൽകുന്നത് വലിയ മാനസിക സമ്മർദ്ദമാണ്. വന്ധ്യത ഒരു ശാരീരികാവസ്ഥ എന്നതിലുപരി ദമ്പതിമാർക്ക് ഉണ്ടാക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വീണ്ടും വീണ്ടും ചികിത്സ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത നിരാശ വിഷാദത്തിലേക്ക് നയിക്കാം. ചികിത്സയുടെ ഫലം എന്തായിരിക്കും, സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചുള്ള അമിതമായ ആകാംക്ഷ, കുട്ടികളില്ലാത്തതിന്റെ പേരിൽ സ്വയം ഏറ്റെടുക്കുന്ന കുറ്റബോധവും, കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജാബോധവും. വൈദ്യശാസ്ത്ര ചികിത്സ ലഭ്യമാണെങ്കിലും ഈ ദമ്പതിമാർക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ട മാനസികമായ സപ്പോർട്ട് എത്രത്തോളം നിർണായകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൽ കാലതാമസമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. എന്താണ് വൈകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചികിത്സ എന്തായി തുടങ്ങിയ ചോദ്യങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും കടുത്ത മാനസിക വേദനയുമാണ് ഉണ്ടാക്കുന്നത്. പലപ്പോഴും ദമ്പതിമാരിൽ ഒരാൾ മാത്രം കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആക്കപ്പെടുകയും അത് അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്നു. സാമൂഹികപരമായ ഇടപെടലുകളിൽ ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. കുഞ്ഞുങ്ങൾ ഉള്ളവരുടെ കൂട്ടായ്മകളിൽ നിന്ന് അവർ അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പരിപാടികളിൽ അവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഇവിടെയാണ് DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പിയുടെ അടിസ്ഥാന തത്വമായ അംഗീകാരം അഥവാ വാലിഡേഷൻ പ്രസക്തമാകുന്നത്. വന്ധ്യത അനുഭവിക്കുന്നവരുടെ വേദനയും വികാരങ്ങളും സമൂഹം പലപ്പോഴും അംഗീകരിക്കുന്നില്ല. സാരമില്ല, ചികിത്സിച്ചാൽ മാറും എന്ന ഉപദേശം അവരുടെ ആ നിമിഷത്തെ ദുഃഖത്തെ അസാധുവാക്കുന്നു. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും അവരുടെ വേദന യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പിന്തുണയാണ് അവർക്ക് വേണ്ടത്. നിരന്തരമായ ഈ അസാധുവാക്കലുകൾ അഥവാ റിപ്പീറ്റഡ് ഇൻവാലിഡേഷൻ വൈകാരിക ദുർബലതയിലേക്ക് നയിക്കുന്നു. വന്ധ്യതാ ചികിത്സ ദമ്പതിമാർക്കിടയിലെ ബന്ധത്തെയും ബാധിക്കാം. ചികിത്സാ പരാജയങ്ങൾ പരസ്പരം പഴിക്കലിനും ലൈംഗിക ബന്ധത്തോടുള്ള താൽപര്യക്കുറവിനും ആശയവിനിമയത്തിലെ വിള്ളലുകൾക്കും കാരണമാവുന്നു. ഈ ഘട്ടത്തിൽ പരസ്പരം താങ്ങും തണലുമാകാൻ അവർക്ക് കഴിയണം. മാനസികമായി തളർന്നിരിക്കുന്ന ഈ ദമ്പതിമാർക്ക് നമ്മുടെ സമൂഹം ഒരു സുരക്ഷിത വലയം തീർക്കണം. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. എന്തായി ചികിത്സ, എന്തുകൊണ്ട് കുട്ടികളായില്ല തുടങ്ങിയ വ്യക്തിപരമായ ചോദ്യങ്ങൾ അവരുടെ മാനസികാഘാതം വർദ്ധിപ്പിക്കും. അവരുടെ വേദനയെ അംഗീകരിക്കുക, സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊരു വാക്കുപോലും അവർക്ക് വലിയ ആശ്വാസമാകും. വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുന്നത് സാധാരണമാക്കേണ്ടതുണ്ട്. DBT അഥവാ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി പഠിപ്പിക്കുന്ന ചില കഴിവുകൾ ഈ ദമ്പതിമാർക്ക് സഹായകമാകും. ഉദാഹരണത്തിന്, ചികിത്സയുടെ പരാജയം പോലുള്ള കടുത്ത വേദനയുള്ള അവസ്ഥകളിൽ ഉടൻ പ്രതികരിക്കാതെ ആ വികാരത്തെ താങ്ങി നിർത്താൻ DBT സഹായിക്കും. കടുത്ത വികാരങ്ങൾ തോന്നുമ്പോൾ പോസ് ചെയ്യാനും ശ്വാസം ശ്രദ്ധിക്കാനും വികാരത്തെ അതുപോലെ അംഗീകരിക്കാനും DBT പഠിപ്പിക്കുന്നു. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ കൂട്ടായ്മകളിൽ, അതായത് സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ അംഗങ്ങൾ ആകുന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകും. അവരുടെ യാത്രകളിൽ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. വന്ധ്യത എന്നത് ഒരു ദാമ്പത്യ ബന്ധത്തെ നിർണയിക്കുന്ന ഘടകമല്ല. കുട്ടികളില്ലെങ്കിൽ പോലും അവരുടെ ബന്ധം ശക്തമായി മുന്നോട്ടു പോകാൻ സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമാണ്. വന്ധ്യതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമ്മൾ തയ്യാറാവണം. അതൊരു രഹസ്യമായി കാണേണ്ട കാര്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമായി കാണാൻ സമൂഹം പഠിക്കണം. ദമ്പതിമാരുടെ വികാരങ്ങളെയും അവരുടെ ശ്രമങ്ങളെയും അംഗീകരിക്കുക. അവരുടെ വികാരങ്ങൾ തീവ്രവും ഹ്രസ്വകാലത്തേക്കും ഉള്ള പ്രതികരണങ്ങളാകാം. എന്നാൽ അതിൽ നിന്നാണ് വിഷാദം പോലുള്ള ദീർഘകാല മാനസികാവസ്ഥകൾ ഉണ്ടാകുന്നത്. ഈ വികാരങ്ങളെ അംഗീകരിക്കുമ്പോൾ മാനസികാവസ്ഥ മെച്ചപ്പെടും. വന്ധ്യത നേരിടുന്ന ദമ്പതിമാർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതോടൊപ്പം ശക്തമായ ഒരു മാനസിക പിന്തുണയും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവർ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പ് നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: കുട്ടികളുടെ അമിതമായ പഠന ഭാരത്തെക്കുറിച്ച് അധ്യാപകരും രക്ഷാകർത്താക്കളും പൊതുസമൂഹം മൊത്തത്തിലും വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ രാവിലെ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ട്യൂഷന് യാത്രയാകുന്നു, പിന്നീട് സ്കൂളിൽ പോയി വൈകുന്നേരം വീണ്ടും ട്യൂഷൻ കഴിഞ്ഞ് വരുന്നു. അവധി ദിവസങ്ങളിൽ പലതരത്തിലുള്ള കലാപരമായ പരിശീലനങ്ങൾക്കും കായിക പരിശീലനങ്ങൾക്കും അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്വതന്ത്രമായി കളിച്ചു നടക്കാനോ കൂട്ടുകാരോടൊത്ത് ഇടപെടാനോ സമയമില്ലാത്തൊരു സാഹചര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ സംജാതമാണ്.

യവും കുട്ടികളെ വിദ്യാഭ്യാസപരവും അല്ലാത്തതുമായ പരിശീലനങ്ങൾക്ക് വിടുന്നതുകൊണ്ടും വലിയ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. കാരണം വളരെ സ്വാഭാവികമായ ജീവിത അനുഭവങ്ങളിലൂടെ പുതിയ പുതിയ അറിവുകൾ നേടുന്നതാണ് ഈ തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള പുതിയ ബന്ധങ്ങൾ വരാൻ ഏറ്റവും നല്ല ഒരു കാര്യം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു കുട്ടിയെ നമ്മൾ എടുത്താൽ അവന് ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കത്തിനുള്ള സമയം രാത്രിയിൽ ആവശ്യമാണ്. ഈ ഉറക്കം കൊണ്ട് എന്താണ് കുട്ടിക്ക് പ്രയോജനം എന്ന് പല മാതാപിതാക്കളും ചോദിക്കാം. പകൽ സമയത്ത് വായിച്ചും കേട്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയും. ഈ പ്രക്രിയ നടക്കണമെങ്കിൽ രാത്രിയിൽ തടസ്സമില്ലാത്ത തുടർച്ചയായ ഉറക്കം അത്യാവശ്യമാണ്. 8 മണിക്കൂർ നേരത്തെ തുടർച്ചയായ ഉറക്കം കിട്ടിയാൽ മാത്രമേ പകല് പഠിക്കുന്ന ഈ കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുള്ളൂ. അതായത് പഠിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടാകുന്നുള്ളൂ എന്ന് അർത്ഥം. ഇനി ബാക്കിയുള്ള 16 മണിക്കൂർ ഉണർന്നിരിക്കുന്ന സമയം അതിനെ എങ്ങനെ ചെലവഴിക്കണം, ഏറ്റവും നല്ലത് എന്താണ്, ഇതിനെക്കുറിച്ചും കൃത്യമായ ശാസ്ത്രീയമായ ചില അറിവുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുടെ പല പല കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി എന്ന ജീവകത്തിന്റെ അളവിലുണ്ടാകുന്ന ഒരു കുറവാണ്. പഠനത്തിൽ പൊടുന്നനെ പിന്നോക്കം പോകുന്ന ഒരുപാട് കുട്ടികളെ ഞങ്ങൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അവരിൽ പലരുടെയും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായതായിട്ട് കണ്ടെത്തി. ഇതിനെക്കുറിച്ച് ഞങ്ങൾ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തുകയും ചെയ്തു. 80% ത്തിലേറെ കുട്ടികൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. വൈറ്റമിൻ ഡി എന്ന ജീവകം മനുഷ്യ ശരീരം സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. കൃത്യമായി നിശ്ചിത സമയം സൂര്യപ്രകാശം കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ സഹായത്തോടെ നമ്മുടെ ശരീരം സ്വന്തമായി വൈറ്റമിൻ ഡിയെ ഉണ്ടാക്കിയെടുക്കുന്നു. വൈറ്റമിൻ ഡി പേശികളുടെയും അസ്ഥികളുടെയും ബലത്തിനും ശരീരത്തിന്റെ പൊതുവായ കായികക്ഷമതയ്ക്കും വളരെ പ്രധാനമാണ്. ഇതോടൊപ്പം തന്നെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായ മസ്തിഷ്കത്തിന്റെ വിജ്ഞാന വിശകലന ശേഷി, ഇതിന്റെ പുറകിലും വൈറ്റമിൻ ഡി നിർണായകമായൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കേട്ട ഒരു കാര്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ ഉത്തരത്തിന് വേണ്ടി നമ്മുടെ ഓർമ്മയിൽ പരതി ആ ഉത്തരം കണ്ടെത്തി അതിനെ വാക്കുകളായി പരിവർത്തനപ്പെടുത്തി അത് പ്രകടിപ്പിക്കുന്ന ഒരു കഴിവാണ് വിജ്ഞാന വിശകലന ശേഷി. ലളിതമെന്ന് തോന്നാവുന്ന ഈ സംഗതി 5 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സങ്കീർണമായ ഒരു പ്രക്രിയയാണെന്നുള്ളതാണ് സത്യം. ഈ വിജ്ഞാന വിശകലനം ത്വരിതഗതിയിൽ നടക്കണമെങ്കിൽ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് കൃത്യമായിരിക്കണം. കൃത്യമായി വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം, കുട്ടികൾ 1 മണിക്കൂർ നേരമെങ്കിലും വെയില് കൊണ്ടുള്ള കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടേണ്ടത് അവരുടെ പഠനത്തിന് അത്യാവശ്യമാണെന്നുള്ളതാണ്, അവരുടെ പഠനം മെച്ചപ്പെടാൻ അത്യാവശ്യമാണെന്നുള്ളതാണ്. വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും, ചെറിയ കുട്ടികളാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് സൂര്യപ്രകാശം കൊണ്ടുള്ള കളി, അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇനി പഠനത്തിൽ കുട്ടികൾ പിന്നോക്കം പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചില ജീവശാസ്ത്രപരമായ കാരണങ്ങളാണ്. അതിലൊന്ന് നമ്മളിപ്പോൾ പരാമർശിച്ച ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് തന്നെയാണ്. നമ്മുടെ കഴുത്തിന്റെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, അതും തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വളരെ പ്രസക്തമാണ്. തലച്ചോറിന്റെ പ്രവർത്തനം മന്ദീഭവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയാണ്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കുട്ടികൾക്ക് പഠനം പിന്നോക്കാവസ്ഥ വരുന്ന കൂടാതെ ചിന്തകളുടെ വേഗത കുറയുന്നു. ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വളരെ സാവധാനം മാത്രമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവരുടെ ശബ്ദത്തിനൊരു മാറ്റം വരുന്നു, തൊലിക്ക് കട്ടി കൂടുന്നു, മലബന്ധമുണ്ടാകുന്നു, അമിത വണ്ണം വരുന്നു. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവരുടെ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറവാണോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കി അത് കുറവാണെങ്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടത് ആവശ്യമാണ്. ജന്മനാ ഉള്ള ബുദ്ധി വളർച്ച കുറവ് മൂലവും കുട്ടികളുടെ പഠനം പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട്. ആ ബുദ്ധി വളർച്ച കുറവാണ് പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമെങ്കിൽ വളർച്ചയുടെ നാഴിക കല്ലുകളിൽ ഒരു പിന്നോക്കാവസ്ഥ കാണും. അതായത് കുട്ടികൾ കൃത്യസമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല. 3 മാസം പ്രായമായിട്ടും അമ്മയെ തിരിച്ചറിഞ്ഞ് കുട്ടി ചിരിക്കുന്നില്ലെങ്കിൽ
കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് പിന്നോക്കാവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് മനസ്സിലാക്കണം. 6 മാസമായിട്ടും കുട്ടി കമിഴ്ന്നു വീണിട്ടില്ല എങ്കിൽ അതും തീർച്ചയായിട്ടും വിദഗ്ധ പരിശോധന ആവശ്യമായ ഒരു ലക്ഷണമാണ്. 1 വയസ്സ് പ്രായമായിട്ടും കുട്ടി ഒട്ടും തന്നെ സംസാരിച്ചു തുടങ്ങി.

ചെയ്തിട്ടില്ല, സഹായത്തോടെയെങ്കിലും നിൽക്കുന്നില്ല. ഇതും അപകട സൂചനകളാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കുട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ വിദഗ്ധ പരിശോധന ആവശ്യമാണ്. ഒരു 1.5 വയസ്സ് പ്രായമായിട്ടും കുട്ടി മറ്റു കുട്ടികളുടെ മുഖത്ത് നോക്കുന്നില്ല, അവരെ നോക്കി ചിരിക്കുന്നില്ല, അവരോട് പ്രതികരിക്കുന്നില്ല, അവരോട് കളിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി ബുദ്ധി നോർമലായിട്ടുള്ള ചില കുട്ടികൾക്ക് പോലും എഴുത്ത്, വായന, കണക്ക് തുടങ്ങിയ ഏതെങ്കിലും ഒരു മേഖലയിൽ ബുദ്ധിക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള ഒരു പിന്നോക്കാവസ്ഥ പ്രകടമാകാറുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് കാണില്ല, പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാക്കാനും വാക്കുകൾ കൊണ്ടത് പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ എഴുതാനോ വായിക്കാനോ കണക്ക് കൂട്ടാനോ ഇവർക്ക് പ്രയാസമുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു തരം പഠന വൈകല്യമാണ് വായന വൈകല്യം അഥവാ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾ വായിക്കുമ്പോൾ തപ്പിത്തടഞ്ഞായിരിക്കും വായിക്കുന്നത്. പലപ്പോഴും വളരെ പ്രായം കൂടിയ ആളുകൾ വായിക്കുന്ന പോലെ പാഠപുസ്തകത്തിൽ വിരലുകൾ വെച്ച് ഇങ്ങനെ വായിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നു. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, ചില വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഒരു വരി വായിച്ചിട്ട് വീണ്ടും അതേ വരി ആവർത്തിച്ച് വായിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഇവർ പ്രകടിപ്പിച്ചേക്കാം. ഒരു വരി വായിച്ചിട്ട് അടുത്ത വരി വിട്ട് മൂന്നാമത്തെ വരിയിലേക്ക് നേരിട്ട് പോകുന്ന അവസ്ഥ വരാം. ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ പാഠഭാഗങ്ങൾ ഉറക്കെ വായിക്കാൻ രക്ഷിതാക്കളോ അധ്യാപകരോ പറഞ്ഞാൽ ഇതിൽ നിന്നും അവർക്ക് വായനാ വൈകല്യം ഉണ്ടെങ്കിൽ വളരെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള പഠന വൈകല്യമാണ് രചനാ വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നമുള്ള കുട്ടികൾ എഴുതുമ്പോൾ നിരന്തരമായ അക്ഷരത്തെറ്റ് വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണും. ചില അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നതും ഇവരിൽ വളരെ പ്രകടമായിട്ട് കാണും. ഉദാഹരണത്തിന് ദർപ്പണ പ്രതിച്ഛായ രൂപത്തിലുള്ള അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ BD എന്ന ചെറിയ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നു. ഇപ്പം ബാഡ് ബോയ് എന്നൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ ബിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരവസ്ഥ ഇവർ പ്രകടിപ്പിച്ചേക്കും. മലയാളത്തിലെ സായും ഡായും തിരിഞ്ഞു പോവുക, കണക്കുകൾ എഴുതുമ്പോൾ 15 ഉം 51 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, ഇതൊക്കെയാണ് രചനാ വൈകല്യത്തിന്റെ ലക്ഷണങ്ങൾ. ചില കുട്ടികൾ ഒരു വാക്കിന്റെ ഉച്ചാരണം കേൾക്കുമ്പോൾ ആ ഉച്ചാരണം അതേപടി പകർത്തി എഴുതാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ ഇനഫ് എന്ന ഒരു വാക്കുണ്ട്, ENOUGH എന്നാണ് ഈ ഇനഫിന്റെ സ്പെല്ലിംഗ്. പക്ഷേ ഇനഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പഠന വൈകല്യമുള്ള കുട്ടികൾ ENUFF എന്ന് നേരെ അങ്ങ് എഴുതുന്നു. ആ ഉച്ചാരണം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് അക്ഷരങ്ങൾ നിരത്തുന്നൊരു സ്ഥിതി. ഇതും മറ്റൊരു തരത്തിലുള്ള രചനാ വൈകല്യമാണ്. ഇനി മൂന്നാമത്തെ തരം പഠന വൈകല്യമാണ് ഗണിത വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇവിടെ എഴുത്തിനും വായനയ്ക്കും പ്രശ്നമില്ലെങ്കിൽ പോലും കണക്കിന്റെ ലളിതമായ സങ്കേതങ്ങൾ പോലും ഈ കുട്ടികൾക്ക് ഒട്ടും വഴങ്ങാറില്ല. ഇപ്പോൾ 2 + 2 എത്രയാണെന്ന് ചോദിച്ചാൽ തന്നെ വളരെയധികം ഇവർ ബുദ്ധിമുട്ടുന്നൊരു സ്ഥിതിവിശേഷം വരും. ഇതാണ് ഗണിത വൈകല്യം അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ. ഇനി പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത്. ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യത്യസ്ത സംവേദനങ്ങളിൽ നിന്നും നമുക്ക് താല്പര്യമുള്ള ഒരു സംവേദനത്തെ തിരഞ്ഞെടുത്ത് ആ സംവേദനത്തിലേക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സമ്പൂർണമായി കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ്. ഉദാഹരണത്തിന് വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് അമ്മ സീരിയൽ കാണുന്നുണ്ടാകും, പ്രായമായ ആളുകൾ ഉറക്കെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും. ഈ ബഹളത്തിന്റെ എല്ലാം ഇടയിലൂടെ ഇരുന്ന് ആ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് പാഠ്യവിഷയത്തിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കാനുള്ള കഴിവാണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് അവരുടെ തലച്ചോറിന്റെ ചില സവിശേഷതകൾ മൂലം ശ്രദ്ധക്കുറവ് ഉണ്ടാവും. ഈ ശ്രദ്ധയുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രദ്ധയെ നിർണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്ത് നിലനിൽക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന മസ്തിഷ്ക മേഖലയിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവാണ്. നിശ്ചിത അളവ് ഡോപ്പമിൻ ഉള്ള വ്യക്തികൾക്ക് ചുറ്റുപാടുമുള്ള അനാവശ്യ ശബ്ദങ്ങളെ ഒഴിവാക്കി താല്പര്യമുള്ള സംഗതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. എന്നാൽ ചില കുട്ടികൾക്ക് ഈ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് കുറവായിരിക്കും. ഈ ഡോപ്പമിന്റെ അളവ് കുറവുള്ള കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും ഒരേ തീവ്രതയിൽ അനുഭവപ്പെടും. അതായത് ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ടാൽ അങ്ങോട്ട് അവരുടെ ശ്രദ്ധ മാറിപ്പോകും. അത് കഴിയുമ്പോൾ
പുറകിലിരുന്ന് ആരെങ്കിലും ചിരിക്കുന്ന കേട്ടാൽ അങ്ങോട്ട് അവരുടെ ശ്രദ്ധ തിരിയും. ഇത്തരത്തിൽ നിരന്തരമായി ശ്രദ്ധ പതറിപ്പോകുന്ന ഈ കുട്ടികൾ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊരു പിരിവിരിപ്പ് പ്രദർശിപ്പിക്കാറുണ്ട്. ഈ പിരിവിരിപ്പുള്ള അവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന് പറയുന്നത്. പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ മറ്റൊരു പ്രധാന കാരണമാണ് ഇത്. ഇനി പ്രായം കൂടി വരുന്ന മുറയ്ക്ക് മറ്റു പലതരം ഘടകങ്ങളും പഠനത്തിലെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. കൗമാരപ്രായത്തിലേക്ക് എത്തുന്ന കുട്ടികൾ കൂടുതൽ നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ അവരുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. കൗമാരത്തിലെ ലഹരി ഉപയോഗം, ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ, ഉറക്കക്കുറവ്, വിഷാദം, ഇതൊക്കെ പഠനത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാം. ഇതിന് നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, യഥേഷ്ടം കായിക വ്യായാമം ചെയ്യാനുള്ള സമയം കൊടുക്കുക. അമിതമായി ട്യൂഷന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കുട്ടിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ കുട്ടിയുടെ താല്പര്യപ്രകാരം ആ ഒരു വിഷയത്തിന് മാത്രം ട്യൂഷൻ വിടുന്നതാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് വായിച്ചും കണ്ടും അറിഞ്ഞും പഠിക്കാനുള്ള സമയം കൊടുക്കുക. കുട്ടികളുടെ സംശയം ദൂരീകരിക്കാൻ അരമണിക്കൂർ സമയമെങ്കിലും മാതാപിതാക്കൾ ചെലവഴിക്കുക. പഠന വൈകല്യമോ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയോ പോലെയുള്ള വിഷയങ്ങൾ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായം അനുസരിച്ച് ചികിത്സയിലൂടെ അതിനെ പരിഹരിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ വലിയൊരളവ് നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: പന്ത്രണ്ട് 11/2012. ഈ ദിവസത്തെ ഡയറിയിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഹെഡിംഗ് പുകമറയ്ക്കുള്ളിലെ നഷ്ടസ്വപ്നങ്ങൾ എന്നാണ്. പണ്ടൊക്കെ ഡയറി അങ്ങനെ എഴുതുമ്പോൾ ഓരോരോ ഹെഡിംഗ് എഴുതും, കഥയ്ക്ക് തലക്കെട്ട് കൊടുക്കുന്നതുപോലെ. കഥയാണല്ലോ ജീവിതമാണെങ്കിലും അതിനകത്ത് ചില കഥകൾ കാണും. ഓരോ ദിവസവും എന്റെ ക്ലിനിക്കിന്റെ പടിവാതിൽ കടന്നു വരുന്നത് അനേകം ജീവിതങ്ങളാണ്. അവർക്ക് പല കഥകളുണ്ട്, ഒരു കഥയല്ല, പല പല കഥകൾ. ചിലർ തകർന്നുപോയ മനസ്സുമായി എത്തുന്നു, മറ്റു ചിലർ വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവരെയും കൊണ്ടുവരുന്നു. ഇന്നുമതെ, അന്നുമതെ, കൂടുതലും എത്തുന്നത് വഴിതെറ്റിപ്പോയ പ്രിയപ്പെട്ടവരെയും കൊണ്ടാണ്. ജീവിതം ശരിയാക്കി തരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ഡയറിക്കുറിപ്പ് ഞാൻ വായിക്കുമ്പോൾ പുകമറയ്ക്കുള്ളിൽ സ്വന്തം ജീവിതം ഹോമിച്ച ഒരു യുവാവിന്റെ കഥയാണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്. മഷി മങ്ങിപ്പോയിരിക്കുന്നു, എങ്കിലും വായിക്കാം. രാഹുലിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരുതരം ശൂന്യതയായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. ഞാൻ ഓർക്കുകയാണ്, 13 വർഷങ്ങൾ. അപ്പോ 22-ൽ നിന്ന് 13 വർഷങ്ങൾ കൂടുമ്പോൾ ഏതാണ്ട് 35 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇന്നെനിക്കറിയാം രാഹുലിനെ. അതവിടെ നിൽക്കട്ടെ, ഞാൻ എഴുതിയിട്ടിരിക്കുന്ന ഡയറിക്കുറിപ്പ് വായിക്കാം. മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, മാതാപിതാക്കളുടെ ഏക പ്രതീക്ഷ. പക്ഷേ അവനൊരു നിഴൽ പോലെ മാറിയിരിക്കുന്നു. എല്ലാം തുടങ്ങിയത് എപ്പോഴും പറയുന്നതുപോലെ, എല്ലാവരും പറയുന്നതുപോലെ, വെറുമൊരു കൗതുകത്തിനാണ്. കൂട്ടുകാർക്കൊപ്പം ഒരു വട്ടം പരീക്ഷിച്ചു നോക്കിയ കഞ്ചാവ് പുക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞത്, ഞാനിതാ എഴുതി വച്ചിരിക്കുന്നു, ഇതൊരു ലഹരിയല്ല സർ, ഇതൊരൌഷധമാണ്. ഇത് മനസ്സിന് ഏകാഗ്രത നൽകും. സാർ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് സാറിന് ഇത് ലഹരിയായി തോന്നുന്നത്. തെറ്റായ പ്രചാരണങ്ങളിൽ അവനും വീണുപോയി. ഇന്നും ധാരാളം ചെറുപ്പക്കാർ എന്നോടങ്ങനെ തർക്കിക്കാൻ വരുന്നത് എനിക്കറിയാം. തുടക്കത്തിൽ തോന്നിയ ആ താൽക്കാലികമായ ആനന്ദം അവനെ മെല്ലെ മെല്ലെ അതിന്റെ അടിമയാക്കി മാറ്റുകയായിരുന്നു. മാസങ്ങൾ കടന്നുപോയപ്പോൾ രാഹുലിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. എപ്പോഴും മുറിക്കുള്ളിൽ തനിച്ചിരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. വിശപ്പില്ലായ്മയും ഉറക്കമില്ലായ്മയും അവനെ അസ്വസ്ഥനാക്കി. കഞ്ചാവ് ഉപയോഗിക്കാത്ത സമയങ്ങളിൽ അവൻ അത്യന്തം അക്രമാസക്തനായി. വീട്ടുകാരോട് പണത്തിനുവേണ്ടി വഴക്കിടുക, കള്ളം പറയുക എന്നതൊക്കെ നിത്യസംഭവമായി. ലഹരി നൽകാമെന്ന് പറഞ്ഞിരുന്ന ആ ഏകാഗ്രത പോയിട്ട് ലളിതമായ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാൻ അവന് കഴിയാതെയായി. കരഞ്ഞുകൊണ്ടാണ് അവന്റെ അമ്മ ഇതെന്റെ മുന്നിൽ പറഞ്ഞു തീർത്തത്. ഞാനിപ്പോ വായിക്കുമ്പോൾ ലളിതമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എനിക്കറിയാം ഈ അക്ഷരങ്ങളിൽ ഒരമ്മയുടെ കണ്ണുനീർ നനഞ്ഞുകിടക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ആ കണ്ണുനീർ ഇന്ന് തോർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്തോടെ ഇന്ന് സ്ഫുരിക്കുന്നുണ്ടാവും. മനഃശാസ്ത്രത്തിൽ അമോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് വിളിക്കുന്ന, ഒന്നിനോടും താൽപ്പര്യമില്ലാത്ത, ലക്ഷ്യബോധം തീരെയില്ലാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് രാഹുലിന്. രാഹുലിന്റെ കേസിൽ ഏറ്റവും ഭയാനകമായത് അവൻ കഞ്ചാവ് സൈക്കോസിസ്, അതായത് കനാബിസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന അവസ്ഥയിലേക്ക് വഴുതി വീണു എന്നതാണ്. ആരൊക്കെയോ തന്നെ കൊല്ലാൻ വരുന്നുണ്ടെന്നും ചുവരുകൾ തന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുമുള്ള തോന്നലുകൾ അവനെ വേട്ടയാടി തുടങ്ങി. സംശയരോഗം അവനൊരു തടവുകാരനാക്കി മാറ്റി. ലഹരി എന്നത് ഒരു സ്വർഗവാതിലാണെന്ന് കരുതിയ രാഹുൽ ചെന്നെത്തിയത് നരകതുല്യമായ മാനസികാവസ്ഥയിലായിരുന്നു. കഞ്ചാവ് ഒരു സോഫ്റ്റ് ഡ്രഗാണെന്ന ധാരണ എത്രത്തോളം അപകടകരമാണെന്ന് രാഹുലിന്റെ ജീവിതം തെളിയിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ഡോക്ടറോട് സംസാരിച്ചു, സൈക്യാട്രിസ്റ്റിനോട്. മരുന്ന് കൂടിയേ തീരൂ, ഡോക്ടർ പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നി. മരുന്നും മനഃശാസ്ത്രപരമായ കൗൺസിലിംഗും അത് രാഹുലിന് വേണം. ഞങ്ങൾ കൃത്യമായ ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കി. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് പ്ലാൻ. പേജ് മറിച്ചു നോക്കുമ്പോൾ ഞാൻ അവന്റെ ജീവിതത്തെ കാണുന്നു. രാഹുൽ സാവധാനം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവൻ ഉറക്കം നന്നായി കിട്ടുന്നു, വിശപ്പ് തിരിച്ചു കിട്ടുന്നു. ഇനി ആ ഓരോരോ പേജുകൾ ഞാൻ വായിക്കുന്നില്ല. അവന് നഷ്ടപ്പെട്ട ആ സുവർണകാലം അതിനെ ആർക്കും തിരിച്ചു നൽകാനാവില്ല. പക്ഷേ ഞാനിതിനേക്കാൾ വലിയ സുവർണകാലത്തിലേക്ക്, തിളക്കമുള്ള എന്റെ ജീവിതത്തിലേക്ക് പോകും എന്ന് പറഞ്ഞത് ഞാനിതാ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലഹരി ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല, മറിച്ചത് പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ചേ തീരൂ. നോക്ക്, ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല മാനസികാരോഗ്യം, അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒന്നാണ്. അത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് രാഹുലിന്റെ അമ്മ അവനെ നിർബന്ധിച്ചാണെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുവന്നത്. അവന്റെ കഥ വേറൊന്നായി, ആ കുടുംബത്തിന്റെ കഥയും വേറൊന്നായി. ചികിത്സ കഴിഞ്ഞ് ആ കഥയെ വീണ്ടും മാറ്റി എഴുതാൻ എനിക്കും ഡോക്ടർക്കും കഴിഞ്ഞു എന്നതാണ് സത്യം. അതെ, സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, 13 വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഡയറി ഞാനൊന്ന് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് വെറുതെ രാഹുലിനെ വിളിക്കാൻ തോന്നി. ഞാൻ വിളിച്ചു, ഒരു പഴയ ലാൻഡ് ഫോൺ നമ്പർ. അതുണ്ടാകും എന്നെനിക്ക് ഉറപ്പായിരുന്നില്ല, പക്ഷെ അതുണ്ടായിരുന്നു, അതിന് ജീവനുണ്ടായിരുന്നു. രാഹുലിന്റെ അമ്മയാണ് സംസാരിച്ചത്. പറയുമ്പോൾ അവർക്ക് അത്ഭുതം, സന്തോഷം. രാഹുൽ ഇന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ബാംഗ്ലൂരിലാണ്. അവനെ വിശേഷങ്ങൾ പറയാം, അറിയിക്കാമെന്ന് അമ്മ ഉറപ്പു നൽകി. സന്തോഷമായിരിക്കട്ടെ, അവനൊരു കുടുംബമുണ്ടെന്ന്, അവന് ഒരു കുഞ്ഞുമുണ്ട്. എന്ത് സന്തോഷം അല്ലേ. ഈ ഡയറിയിലെ സങ്കടങ്ങൾ മാത്രമല്ല, ഭ്രമങ്ങൾ മാത്രമല്ല, വിഭ്രമങ്ങൾ മാത്രമല്ല, ഉത്കണ്ഠകൾ മാത്രമല്ല, ഇതുപോലെ സന്തോഷത്തിന്റെ എത്ര താളുകൾ ഈ ഡയറിയിൽ പതിഞ്ഞുകിടക്കുന്നു എന്നറിയുമോ? ജീവിതം അങ്ങനെയാണ്, എപ്പോഴും സങ്കടങ്ങൾ മാത്രമായിരിക്കില്ല, സന്തോഷങ്ങളുടെ നക്ഷത്രങ്ങൾ ഉദിക്കും. ജീവിതം എപ്പോഴും അങ്ങനെയാണ്, വിഷാദത്തിലൂടെ മാത്രം കടന്നു പോകില്ല ജീവിതം, സന്തോഷത്തിന്റെ വെളിച്ചവും ജീവിതത്തിലുണ്ടാകും. അത് മനസ്സിലാക്കൂ, എല്ലാറ്റിനും പരിഹാരമുണ്ട്. ഈ ഡയറിയിൽ ഇനിയും എത്രയോ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, ഉത്കണ്ഠകൾ, അതൊക്കെ ഓരോ മാനസിക ലോകത്തിലും മനഃശാസ്ത്രജ്ഞന്റെ ഡയറിയിൽ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. ഇനി അടുത്ത ദിവസം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29-ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ നിന്നും 500 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 മുതൽ 9 വരെ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. മോൾഡഡ്, എക്സ്ട്രൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, റബ്ബർ കോമ്പൌണ്ടിംഗ്, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് പദ്ധതികൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനമാണ്. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9947824729 0481235317 എന്ന ഫോൺ നമ്പറുകളിലോ 0481235301 എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫലവർഗവിള ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴങ്ങളുടെ മൂല്യവർദ്ധനവ് എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 29 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പഴങ്ങളിൽ നിന്നുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8547760030 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെയും യൂണിയൻ ബാങ്കിന്റെയും സംയുക്ത സംരംഭമായ ഇടുക്കി യൂണിയൻ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം സൌജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഇരട്ടയാർ റോഡിലുള്ള BSNL ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടത്തിലെ RSETI ക്യാമ്പിലാണ് പരിശീലനം. 18-49 പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7306890145 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടക്കാത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, സ്യുഡോമോണസ് ട്രൈക്കോഡെർമ, ബിവേറിയ, വെർട്ടിസീലിയം, വാം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8075220868 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് RPSന്റെ ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡ് 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 9495928077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന നഗരസഭയുടെ സ്മാം അപേക്ഷ ക്ഷണിച്ചു. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 8461672893 9605630084 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എസ് പി ബി, ഈ മൂന്നക്ഷരങ്ങൾ കൊണ്ട് സംഗീതമെന്ന മൂന്നക്ഷരങ്ങളെ അളന്നെടുത്ത പ്രതിഭാധനൻ, ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്ന് മുഴുവൻ പേര്. മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞുവരുന്നത് കേളടി കൺമണി എന്ന ചലച്ചിത്രമാണ്. എ ആർ ആർ എന്ന കഥാപാത്രമായി എസ് പി ബാലസുബ്രഹ്മണ്യം തിരുശീലയിൽ തിളങ്ങി എന്ന് പറയുന്നതാവും ശരി. എ ആർ രംഗരാജ് എന്ന എ ആർ ആർ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മകൾക്കായി സമർപ്പിച്ച സൌമ്യനായ പിതാവ്, വിധുരനായതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തുന്ന ശാരദയുമായുള്ള പ്രണയമാണ് ചലച്ചിത്രത്തിലെ ഏറ്റവും നല്ല രസച്ചരട്. ആസ്വാദകരെ കൂടി പ്രണയിപ്പിക്കും വിധം അതിലെ ഗാനരംഗങ്ങൾ അത്രയേറെ ആസ്വദനീയമായിരിക്കുന്നു. ഒട്ടേറെ കഥാപാത്രങ്ങൾ ആ ചലച്ചിത്രത്തിലുണ്ട്. എന്നാൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ബാക്കി നിൽക്കുന്നത് എ ആർ ആറും ശാരദയുമാണ്. അത്രമേൽ ആ കഥാപാത്രങ്ങളായി മാറാൻ എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. സൌമ്യനായ ഒരു പിതാവിന്റെ ഭാവത്തിൽ നിന്ന് ഹൃദ്യമായ പ്രണയമുള്ള കാമുകനിലേക്ക് കഥാപാത്രം സഞ്ചരിക്കുന്നു. തിരുശീലയിൽ നമ്മൾ എസ് പി ബിയെ കാണുകയേയില്ല, എ ആർ ആറിനെ മാത്രമേ കാണൂ. മണ്ണിൻ ഇന്ത കാതലൻട്രി എന്ന് പാടിക്കൊണ്ട് കുന്നുകയർന്ന രംഗത്തിലും ഗായകനെയല്ല കഥാപാത്രത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എസ് പി ബി ഒരു മികച്ച അഭിനേതാവായിരുന്നു.

അഭിനേതാവെന്ന നിലയിൽ കേളടി കൺമണിയാണ് മറക്കാനാകാതെ നിൽക്കുന്നുവെങ്കിലും അതിനു മുൻപും ശേഷവും എസ് പി ബി എത്രയോ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു ആദ്യ ചിത്രം. പ്രേമയിലെ സത്യറാവു, ഗുണയിലെ പോലീസ് ഓഫീസർ, കാതലനിലെ കതിരീശൻ, പാട്ടുപാടവായിലെ മുരളി, പവിത്ര ബന്ധനത്തിലെ വിശ്വനാഥ്, അവൈ ഷൺമുഖിയിലെ കുടുംബ ഡോക്ടർ തുടങ്ങി ഒട്ടും ചെറുതല്ലാത്ത എത്രയോ വേഷങ്ങൾ. എല്ലാ വേഷത്തിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഭാവരസായനം പകരാൻ കഴിയും വിധമുള്ള ലളിതമായ അഭിനയശൈലി. എന്തുകൊണ്ടോ എനിക്കിഷ്ടം എന്ന് പറയുന്നത് പോലെ ഒരിഷ്ടം. അതിന്റെ ഒരു പ്രകാശമലയം എസ് പി ബിയെ ചൂഴ്ന്നു നിന്നു. ഉപാധികളില്ലാതെ പ്രേക്ഷകർ എസ് പി ബിയെ സ്നേഹിച്ചു. അതിരുകളേതുമില്ലാതെ ആ സ്നേഹനിർഭരതയിൽ എസ് പി ബി ജീവിക്കുകയും ചെയ്തു.

അഭിനേതാവ് എന്നതുപോലെ എസ് പി ബി ഏറെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒന്നായിരുന്നു ശബ്ദ സന്നിവേശം. വളരെയേറെ ആകസ്മികമായാണ് കെ ബാലചന്ദറിന്റെ മന്മഥൻ ലീലയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുന്നത്. തമിഴ് ചലച്ചിത്രങ്ങളുടെ തെലുങ്ക് ഡബ് ചെയ്ത പതിപ്പുകളിൽ കമൽഹാസന്റെ ഡീഫോൾട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു എസ് പി ബി. ദശാവതാരത്തിന്റെ തെലുങ്ക് പതിപ്പിൽ കമൽഹാസൻ അവതരിപ്പിച്ച 10 കഥാപാത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടെ 7 പേർക്കും ശബ്ദം നൽകിയത് എസ് പി ബി ആയിരുന്നു. അഭിനയത്തെക്കാൾ മികവ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എസ് പി ബി അതിശയപരമായി ഗംഭീരമാക്കുകയുണ്ടായി. എങ്ങനെ തുടങ്ങി, ഏതിലൂടെ പോയി, എവിടെ കൊണ്ട് നിർത്തണമെന്ന് ഓരോ സംഭാഷണം വായിക്കുമ്പോഴും എസ് പി ബിക്ക് അറിയുമായിരുന്നു. ചെറിയ തോതിൽ വ്യത്യാസമുണ്ടായാലും അത് സൗണ്ട് എഞ്ചിനീയർ ചൂണ്ടിക്കാണിച്ചാൽ അല്പം പോലും നീരസമില്ലാതെ അത് ഉൾക്കൊള്ളാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. അത്രമേൽ അഹന്ത അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നു. ഡബ്ബിംഗിൽ കൃത്യമായും ആദിമധ്യാന്ത പൊരുത്തം പാലിക്കാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. ഗാന്ധി എന്ന ചലച്ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിൽ ബെൻ കിങ്സ്ലിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് എസ് പി ബി ആയിരുന്നു.

0: ഒറ്റക്കമ്പിനാദം.
1: ആദ്യകാല ഗാന ആലാപനങ്ങൾക്ക് സാധ്യതകൾ ഒരുക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എസ് പി കോദണ്ഡപാണിയായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗുരു. ജീവിതത്തിലുടനീളം എസ് പി ബി കോദണ്ഡപാണിയെ അനുസ്മരിച്ചു. റെക്കോർഡിംഗ് തിയേറ്ററിന് ശ്രീ കോദണ്ഡപാണി ഫിലിം സർക്യൂട്ട്സ് എന്നാണ് പേര് നൽകിയത്. ഗായകരിൽ മുഹമ്മദ് റാഫിയോടായിരുന്നു എസ് പി ബിക്ക് ഏറ്റവും കൂടുതൽ ആരാധന. സ്വന്തമായി സംഗീതം പഠിച്ച മഹാത്മാവ്. ആ വിശേഷണത്തെക്കാൾ മികച്ച മറ്റൊരു വിശേഷണം എസ് പി ബിയെ സംബന്ധിച്ചില്ല തന്നെ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് എസ് പി ബി ജനിക്കുന്നത്. പൂർണമായും ഒരു കലാകുടുംബമായിരുന്നു അത്. ഹരികഥാ കലാകാരനായിരുന്നു പിതാവ്. ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ ജനിച്ച എസ് പി ബി അത് ജീവിതത്തിലുടനീളം നിലനിർത്തി. എസ് പി ബി എന്ന് കേൾക്കുമ്പോൾ ഒരിളം കാറ്റ് തഴുകി തലോടി കടന്നുപോകുന്ന അനുഭൂതിയാണുണ്ടാകുന്നത്.

ജെമിനി ഗണേശന്റെ ശാന്തി നിലയം, MGRന്റെ അടിമപ്പെണ്ണ് എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളായിരുന്നു SPBയുടെ ജനശ്രദ്ധയാകർഷിച്ച ആദ്യകാല ഗാനങ്ങൾ. അയ്യർക്കൈ എന്നും ഇളയ കണ്ണി എന്ന പാട്ട് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുകയുണ്ടായി. പൌർണമി നിലാവിൽ പണിവീഴും ഇരവിൽ എന്ന ഗാനമാണ് S ജാനകിക്കൊപ്പം SPB ആദ്യം ആലപിക്കുന്നത്. അത്യധികമായ ആരാധനയ്ക്ക് കാരണമായി തീർന്ന പാട്ടായിരുന്നു അത്. 1973 പുറത്തിറങ്ങിയ കണ്ണേ വയസ്സ് എന്ന ചിത്രത്തിലെ ഏ ദിവിലോ വിരസന പാരിജാതമോ എന്ന പാട്ട് അതിശയകരമായ വഴിത്തിരിവിന് കാരണമായി. ആ പാട്ട് തെലുങ്കിന്റെ ആസ്വാദന ചക്രവാളങ്ങളിൽ ഇന്നും നക്ഷത്ര ശോഭ പകരുന്നത് കേൾക്കാം.

1980 ശങ്കരാഭരണം പുറത്തിറങ്ങി. അതിലെ പാട്ടുകൾ എസ് പി ബിക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. ക്ലാസിക്കൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളായിരുന്നില്ല എസ് പി ബി. എന്നിട്ടും അതിലെ പാട്ടുകളിലെ സംഗീത സൗന്ദര്യാത്മകത ഇന്നും ആളുകളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത ശങ്കരാഭരണത്തിന്റെ സംഗീത സംവിധാനം കെ വി മഹാദേവനായിരുന്നു. ചലച്ചിത്രങ്ങൾക്ക് അത്ര പഥ്യമല്ലാതിരുന്ന കർണാട്ടിക് സംഗീതം സിനിമയുടെ രാസശാലയിൽ സമന്വയിപ്പിക്കാൻ കെ വി മഹാദേവന് കഴിഞ്ഞു. അതിനെ അത്ര കണ്ട് ജനകീയമാക്കിയതിനു പിന്നിൽ എസ് പി ബിയുടെ കണ്ഠനാളമായിരുന്നു. സംഗീതത്തിന്റെ ശാസ്ത്രീയ പാഠം പാട്ടിന് വ്യാകരണമാകാത്തതുകൊണ്ടുകൂടിയാകണം തങ്ങളിലൊരാൾ മധുരതരമായി പാടുകയാണെന്ന് ശ്രോതാക്കൾക്ക് തോന്നിയത് ഹൃദയത്തിലേക്കല്ല, ആത്മഹൃദയത്തിന്റെ അഗാധതകളിലേക്കാണ് ശങ്കരാഭരണത്തിലെ പാട്ടുകൾ ജനങ്ങൾ സ്വീകരിച്ചത്. മികച്ച പിന്നണി ഗായകനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എസ് പി ബിക്ക് ശങ്കരാഭരണത്തിലൂടെ ലഭിക്കുകയും ചെയ്തു.

0: ഒറ്റക്കമ്പി നാദം.
1: ഏക് തുജേ കേ ലിയേ എന്ന ചിത്രം കെ ബാലചന്ദ്രന്റെ സംവിധാനം. ലക്ഷ്മികാന്ത് പ്യാരേലാലാണ് സംഗീതം. ആനന്ദ് ബക്ഷിയുടെ വരികൾ. എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ഗായകൻ. ഒപ്പം പാടുന്നതാകട്ടെ ലതാ മങ്കേഷ്കറും. ഒരു മദ്രാസി ഹിന്ദി പാടിയാൽ ശരിയാവില്ല എന്നതായിരുന്നു ഹിന്ദി സംഗീത സംവിധായകരുടെ പക്ഷം. എന്നാൽ കെ ബാലചന്ദർ എന്ന സംവിധായകൻ എസ് പി ബിയിൽ ഉറച്ചുനിന്നു. തേരെ മേരെ ബീച്ച് എന്ന ഗാനം അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടി. ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. എസ് പി ബാലസുബ്രഹ്മണ്യൻ എന്ന ഗായകന് ഏക് ദുജെ കെ ലിയേ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ നേടിക്കൊടുത്തത് ദേശീയ പുരസ്കാരം കൂടിയായിരുന്നു. എസ് പി ബി എന്ന ഗായകൻ മദ്രാസി മാത്രമല്ലെന്നും ഇന്ത്യൻ ഗായകനാണെന്നും ആ പാട്ടുകൾ ആലേഖനം ചെയ്തു.

സാഗരസംഗമം, രുദ്രവീണ, മേനേ പ്യാർക്കിയ, പുതിയ മുഖം, കിഴക്ക് ചീമ, മിൻസാര കനവ്, പ്രേമലോക, ചെന്നൈ എക്സ്പ്രസ് തുടങ്ങി എത്രയോ ചലച്ചിത്രങ്ങൾ. കടൽപ്പാലം എന്ന ചലച്ചിത്രത്തിലൂടെ ജി ദേവരാജനാണ് എസ് പി ബിയെ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്തത്. നൂറുനൂറ് പാട്ടുകൾ എസ് പി ബി മലയാളത്തിൽ പാടിയിട്ടില്ല. എന്നാൽ പാടിയ പാട്ടുകൾ ഭൂരിപക്ഷവും മലയാളി മനസ്സിൽ മറക്കാതെ പതിഞ്ഞു. ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ തേയ് ഒരു തെനവയൽ, കിളുക്കത്തിലെ ഊട്ടിപ്പട്ടണം, ഷിക്കാറിലെ പ്രതിഘട്ടിൽ സൂ തുടങ്ങിയ പാട്ടുകൾ മലയാളത്തിന് ധന്യമായി എസ് പി ബി ആലപിച്ച പാട്ടുകളാണ്.

0: ഒറ്റക്കമ്പിനാദം.
1: ഒരു ദിവസം ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഗായകൻ എന്ന റെക്കോർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനുള്ളതാണ്. 1981 ഫെബ്രുവരി 8 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉപേന്ദ്രകുമാറിന്റെ സംഗീത സംവിധാനത്തിൽ 21 കന്നഡ ഗാനങ്ങളും 19 തമിഴ് പാട്ടുകളും 16 ഹിന്ദി ഗാനങ്ങളും റെക്കോർഡ് ചെയ്തു. പാട്ടായിരുന്നു എസ് പി ബി. അതായിരുന്നു എസ് പി ബിയുടെ പെയിൻ. അതുമാത്രമായിരുന്നു എസ് പി ബിയുടെ പാഷൻ. ആദിമധ്യാന്ത ഗായകൻ, അടിമുടി കലാകാരൻ, സംഗീതത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു. സംഗീത ലോകമാകട്ടെ എസ് പി ബിയെ സ്വർണ്ണ പരവതാനി വിരിച്ച് സ്വീകരിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ കൊടുമുടികൾ കയറിയവരും പിന്നണി ഗാനത്തിന്റെ കൈലാസമേറിയവരും തെല്ലും അഹങ്കാരമില്ലാതെ എസ് പി ബിയെ അംഗീകരിച്ചു. അസൂയയില്ലാതെ സ്നേഹിച്ചു. കലയുടെ കോവിലിൽ മത്സരമില്ലെന്ന് എസ് പി ബി വിശ്വസിച്ചു. തന്റെ സംഗീതം, തന്റെ അറിവ്, അത് ആവശ്യമുള്ളവർ കേൾക്കും. അതായിരുന്നു എസ് പി ബിയുടെ നിലപാട്. പക്ഷെ ആ സംഗീതം ആവശ്യമില്ലാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. അത്രത്തോളം അമൃതാത്മകമായിരുന്നു അത്, അത്രത്തോളം പ്രകാശമാനമായിരുന്നു അത്.

SPB എന്ന ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം മൂന്നക്ഷരങ്ങൾ കൊണ്ട് മൂന്ന് കടലുകൾ അളന്നെടുത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മനുഷ്യ മനസ്സുകളെ സംഗീതത്തിന്റെ അമൃതധാരയാൽ അഭിഷേകം ചെയ്തു. സൌമ്യശീലമായ സ്നേഹനിർഭരത കൊണ്ട് ശ്രോതൃഹൃദയങ്ങളെ കീഴടക്കി. സംഗീത ലോകത്തിന് SPV ഒരു അത്ഭുതമായിരുന്നു, പ്രതിഭാസമായിരുന്നു, ഇതിഹാസവുമായിരുന്നു. യഥാർത്ഥത്തിൽ അവതാരമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വരും കലയുടെ ആകാശങ്ങളെ ഭൂമിയിലെ ജീവിതങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും, മടങ്ങിപ്പോകും. സംഗീത അവതാരമായിരുന്നു SP ബാലസുബ്രഹ്മണ്യം എന്ന SPB.

0: ഒറ്റക്കമ്പി നാദം. അവതരണം സ്മിത സുരേഷ്. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഖതം ഈ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. കാട്ടുതാളിലയൊത്ത കോമള കർണങ്ങളിൽ കൂട്ടുകാരിയോടവൻ മന്ത്രിച്ചോ മനോരഥം. വയലോപ്പിള്ളിയുടെ സഹ്യന്റെ മകനിലെ വരികളാണെന്നാണ് ഓർമ്മ. ആനയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വയലോപ്പിള്ളി വരച്ചിടുന്ന കൃതി. നാട്ടിലെ ആനയ്ക്ക് അത് ആനയാണെന്ന അനുഭവം നഷ്ടപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണോ ആ അനുഭവം ഉണ്ടാകുന്നത്, അപ്പോൾ അത് പാപ്പാന്റെ മരണമാണ്. കൂർത്ത തോട്ടി ചാരട്ടെ കൃഷഗാത്ര നീ പാപ്പാൻ എന്നു കവി. ആനയുടെ കാലിൽ തോട്ടിച്ചാരി വെച്ചിട്ട് ആനക്കാരൻ കുടിക്കാൻ പോകുന്നു. കുടിച്ചെവിടെയോ വീണുറങ്ങുന്നു. ആനയാണെങ്കിലോ അവനു വേണ്ടി അനങ്ങാതെ കാത്തു നിൽക്കും. കൽപ്പന അനുസരിച്ചേ തീരൂ. ഒരു പ്രയോജനവുമില്ലാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് തൻ്റെ കടമയാണെന്ന് അത് വിശ്വസിക്കുന്നു. അങ്ങനെ അത് പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. കാട്ടിലെ ആനയ്ക്ക് ഇതൊന്നും ബാധകമല്ല. അതിൻ്റെ കാലിൽ ഒരു പാപ്പാനും തോട്ടിവെക്കാനാവില്ല. മനുഷ്യവംശവും ഏതാണ്ട് ഇതുപോലെയാണ്. ബഹുഭൂരിപക്ഷം പേരുടെ കാലിലും മതത്തിൻ്റെയോ സ്വാർത്ഥ രാഷ്ട്രീയത്തിൻ്റെയോ കമ്പ് ചാരിവെച്ചിരിക്കുകയാണ്. പ്രതികരിക്കാൻ പറ്റാതെ, അഭിപ്രായം പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുന്ന എത്രയോ പേർ. ഏതോ ബലം കുറഞ്ഞ പാപ്പാൻ അവൻ്റെ സൗകര്യത്തിനായി കമ്പ് ചാരിവെച്ചിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? വയലോപ്പിള്ളിയുടെ കവിതയും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയും. ഒരു പാട്ട് കേട്ടാലോ?

ഈ ഭൂമി നരകമാണോ? ഇതല്ലേ യഥാർത്ഥ ലോകം? ഇവിടുത്തെ ജീവിതം കഠിനമാണോ? ഇവിടെ ചെയ്യുന്നതെല്ലാം മറ്റേതോ ലോകത്ത് നല്ലത് കിട്ടാൻ വേണ്ടിയാണോ? അങ്ങനെയാണ് കുട്ടിക്കാലം മുതലേ നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചു പോരുന്നത്. ഒരു കാവ്യശകലം തന്നെ അങ്ങനെയല്ലേ? നരകത്തിൽ നിന്നെന്നെ കരകയറ്റിയിടണം, തിരുവയ്ക്കം വാഴും ശിവശംഭോ. എത്രയോ കാലമായി ഈ പ്രാർത്ഥനയുണ്ട്, എത്രയും വേഗം ഇവിടെ നിന്ന് മരിക്കണം, മറ്റൊരു ലോകത്ത് പോകണം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രതികരണങ്ങൾ, നന്മകൾ, സേവനങ്ങളെല്ലാം പരലോകത്ത് നല്ലത് കിട്ടാനാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. വേറൊരു ലോകത്ത് സുഖിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഞെരിഞ്ഞ് അമരണമെങ്കിൽ ആ മറ്റേ ലോകത്തെ സുഖം എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണം, തിരുവയ്ക്കം വാഴും ശിവശംഭോ എന്ന പ്രാർത്ഥനയേക്കാൾ എനിക്കിഷ്ടം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ടാണ്. കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: എങ്ങനെയെങ്കിലും മേലോട്ട് പോകണം, അവിടെ സ്വർഗമുണ്ടത്രേ, അവിടെ പോയി സുഖിക്കണം. അതിന് ഇവിടെ മതമേലാളന്മാരുടെ ആജ്ഞകൾക്കനുസരിച്ച് ജീവിതത്തെ സമ്മർദ്ദപ്പെടുത്തണം എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ആ സ്വർഗത്തെ ഇവിടെ പണിഞ്ഞെടുക്കാൻ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്? ഇവിടുത്തെ ഗംഗയെ മലീമസപ്പെടുത്തിയിട്ട് ഏതു സ്വർഗഗംഗയുടെ വിശുദ്ധി കാണാമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ആദ്യം നമ്മൾ വസിക്കുന്ന ഭൂമിയെ മനോഹരമാക്കാം, വൃത്തിയാക്കാം, നന്ദാവനമാക്കാം, അളകാപുരിയാക്കാം, സ്വർഗമാക്കാം, ഏദൻതോട്ടമാക്കാം. അതായിരിക്കും ഏറ്റവും വലിയ വിപ്ലവ രാഷ്ട്രീയം. അത് സാധിക്കാത്തവർ ആകാശത്തിൻ്റെ അപാരതയിൽ പോയി എന്തു പണിയാനാണ് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഗോദാർദ് ലോകപ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്രത്തിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളെ കൊന്നാൽ കൊലപാതകി, 100 പേരെ കൊന്നാൽ രാജാവ്, എല്ലാവരെയും കൊന്നാൽ ദൈവം. എന്തൊരു പരമാർത്ഥം അല്ലേ! രാജാക്കന്മാരും ഭരണാധികാരികളും ബഹുമാനിക്കപ്പെടുന്നു. ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കൊല നടത്തിയവരാണ്, അതായത് കൂട്ടക്കൊല നടത്തിയവർ. ചെയ്തുകൂട്ടിയ കൊല അത്ര ഭംഗിയായില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അശോകനെ നമ്മൾ മഹാനായ അശോകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോകയുദ്ധം നടന്നപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞിരുന്നത് ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്നാണ്. ഇത്ര കാലമായിട്ടും ചർച്ചിൽ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യുദ്ധമാണത്രേ. അതെന്താണ് അറിഞ്ഞുകൂടാ? ഒരു പാട്ട് കേട്ടാലോ?

ഇക്കണ്ടതെല്ലാം മായയാണ്, മൂഢത്വമാണ്, യാഥാർത്ഥ്യം വേറെങ്ങോ ആണ് എന്നാണ് കുട്ടിക്കാലം മുതലേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. പത്തിരുപത്തഞ്ച് വർഷം പഠിച്ചതും ജോലി ചെയ്യുന്നതും സാമൂഹിക സേവനം ചെയ്യുന്നതും കുടുംബവും സമൂഹവും ഒക്കെയായി ജീവിക്കുന്നതുമെല്ലാം മായയാണോ? ആണെന്നാണ് പറഞ്ഞു പഠിപ്പിച്ചത്. നിന്റെ ലോകം പരലോകമാണ്, അവിടെയാണ് ശാശ്വത സമാധാനം. ഈ മണ്ടത്തരം ആര് വിശ്വസിച്ചാലും അവർക്ക് നഷ്ടപ്പെടുന്നത് ജീവിതം എന്ന വലിയ അനുഭവമാണ്. ഇങ്ങനെ ദ്വൈതം അഥവാ രണ്ട് പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇഹലോകം പരലോകം, ആകാശമെന്ത് എന്നറിഞ്ഞുകൂടായിരുന്ന കാലത്ത് അവിടെയാണ് പരലോകം എന്ന് വിശ്വസിച്ചു. ഗലീലിയെ പോലുള്ള ആളുകൾ വന്നിട്ട് ദൂരദർശിനിയൊക്കെ ഉണ്ടാക്കി, ഗോളാഗോളങ്ങളല്ലാതെ സ്വർഗവും ദൈവവും ഒന്നും അവിടെ ഇല്ലെന്ന് തെളിയിച്ചു തന്നു. എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ ഇഹലോകത്ത് കിടന്ന് നട്ടം തിരിയുന്നു, സ്വർഗലോകത്തിൽ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി. കഷ്ടമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദം? സ്വന്തം തൊഴിൽ ചെയ്യുന്നതിലുള്ള ആനന്ദമാണ്. എന്നുവെച്ചാൽ അഭിരുചിയുള്ള, താല്പര്യമുള്ള തൊഴിൽ ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആനന്ദം. അങ്ങനെ അഭിരുചിക്കനുസരിച്ച തൊഴിൽ ചെയ്യാനുള്ള ഇടം എവിടെയുണ്ടോ ആ മണ്ണ് സ്വർഗീയമാണ്. ഇഷ്ടപ്പെട്ടതും അഭിരുചിക്കുമനുസരിച്ച് പഠിക്കാൻ കഴിയുന്ന അവസരം കുട്ടികൾക്ക് കൊടുക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർവകലാശാലകൾക്കും കഴിയുമെങ്കിൽ അവിടം നന്ദനോദ്യാനമാണ്. ഏതെങ്കിലും ഒരു ഭരണകൂടം എല്ലാം സൗജന്യമായി കുട്ടികൾക്ക് ലഭ്യമാക്കുന്നുവെങ്കിൽ അതിനർത്ഥം കുട്ടികളെ മൗലിക ജീവിത അനുഭവത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നു എന്നതാണ്. ടൂ മെനി യൂസ്ഫുൾ തിങ്സ് മേക്ക് ടൂ മെനി യൂസ്ലെസ് മാൻ എന്ന് പറഞ്ഞത് മാർക്സാണ്, കാറൽ മാർക്സ്. ഒരുപാട് സാധനങ്ങൾക്കിടയിൽ മനുഷ്യൻ ഒരു പാഴ്വസ്തുവായി പോകും. ഒരു പാട്ട് കേട്ടാലോ?

സ്വന്തം തൊഴിൽ ചെയ്യുന്നതിനുള്ള ആഹ്ലാദമാണ് ലോകത്തിലെ ഏറ്റവും യഥാർത്ഥമായ ആനന്ദം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അശ്ലീലം എന്താണെന്നറിയുമോ? തൊഴിൽ ചെയ്യുന്നവനുണ്ടാക്കുന്ന മുതൽ എന്തിൻ്റെയെങ്കിലും പേരിൽ ചൂഷണം ചെയ്ത് നയിക്കുന്ന ഔദാര്യ ജീവിതങ്ങളുണ്ട്. ഔദാര്യ ജീവിതത്തെക്കാൾ അപഹാസ്യമായി മറ്റൊന്നുമില്ല. അവനവൻ്റെ തൊഴിലിൽ കൂടി ഒരാൾ നടത്തുന്നത് ആത്മാവിഷ്കാരമാണ്. കലാകാരന്മാർക്ക് മാത്രമല്ല ആത്മാവിഷ്കാരമുള്ളത്. ചോറ് വയ്ക്കുന്നതും ചെടി നടുന്നതും ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതും എന്തിന് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതും എല്ലാം അയാളിൽ ആനന്ദമുണ്ടാക്കുന്നു. ആ ആനന്ദം തന്നെയാണ് മനുഷ്യൻ്റെ ഭൗതികമായ ആനന്ദം. അതുതന്നെയാണ് ആത്മീയമായ ആനന്ദവും. അല്ലാതെ ആത്മീയമായ ആനന്ദം മറ്റൊന്നല്ല തന്നെ. ഒരു പാട്ട് കേട്ടാലോ?

എങ്ങെഴുന്നേൽക്കാൻ പിടയും മനുഷ്യൻ, അവിടെ ജീവിച്ചിടുന്നു ഞാൻ എന്ന് എൻ വി കൃഷ്ണവാര്യർ. അങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ടോ നമുക്ക്? സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയുമെന്ന് വയലാർ രാമവർമ്മ. വേദനിക്കുന്നവർക്ക് എങ്ങനെ കൈത്താങ്ങാകാം, എങ്ങനെ പിന്തുണ നൽകാം എന്ന ചിന്തയൊക്കെ പോയി മറഞ്ഞോ? അറിഞ്ഞുകൂടാ. എങ്ങനെ വേദനിപ്പിക്കാം, എങ്ങനെ അവസാനിപ്പിക്കാം എന്ന ചിന്ത എവിടെയും അഭിരമിക്കുന്നുവോ അതും അറിഞ്ഞുകൂടാ. അങ്ങനെ തോന്നുന്നു, ആളുകളെ പ്രചോദിപ്പിക്കാനും വിമർശിക്കാനും ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ എത്തിക്കാനുമല്ലേ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. നടക്കുന്നത് എന്താണെന്ന് ആളുകളെ അറിയിക്കാതിരിക്കാൻ ഒരു മാധ്യമം തയ്യാറാവുകയാണെങ്കിൽ അതിനർത്ഥം ആ മാധ്യമത്തിന് കച്ചവടത്തിൻ്റെ മാത്രം കഴുകൻ കണ്ണുകളാണുള്ളത് എന്നാണ്. ഒരാളെ മറ്റൊരാൾ അടിക്കുന്നു. അടി കൊണ്ടയാൾ അയാളുടെ പുറത്തു വീണ അടി പിറ്റേ ദിവസം റിപ്പോർട്ടായി വായിക്കേണ്ടതില്ല. മറിച്ച് അയാളുടെ പുറത്തു വീണ അടിയെപ്പോലും യഥാർത്ഥമല്ലാത്ത സംഭവമാക്കി ചിത്രീകരിക്കാനും അയാൾ ചെന്ന് ചോദിച്ചു വാങ്ങിയ അടിയായി തെറ്റിദ്ധരിപ്പിക്കുവാനും കഴിയുന്ന മാധ്യമപ്രവർത്തനം ഒരു നാടിനെ നശിപ്പിച്ചുകൊള്ളും. സംശയം വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

അയഥാർത്ഥമായ വാർത്തകൾ കുമിഞ്ഞുകൂടുമ്പോൾ, അന്ത്യചർച്ചകൾ ടെലിവിഷന്റെ ദൃശ്യചാരിതകളെ വിഴുങ്ങിക്കഴിയുമ്പോൾ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ന്യൂനപക്ഷം ഉടലെടുക്കും. ഒന്നിലും പ്രതികരിക്കാത്ത ഒരു ന്യൂനപക്ഷവും ഒരർത്ഥവുമില്ലാതെ എല്ലാറ്റിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷവും മാത്രമായ സമൂഹത്തിൽ ജീവിതം അനുഭവിക്കുന്നു എന്ന് അറിയാത്ത അവസ്ഥയുണ്ടാവും. കലയും സംസ്കാരവും സാഹിത്യവും അങ്ങനെ ഒരു സമൂഹത്തിൽ നിർജീവമായി പോകും. അങ്ങനെ ഭീകരവും ഭയാനകവുമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഒരാശങ്ക വെറുതെ ആയിരിക്കുമല്ലേ? ആ ആശങ്ക ഒരു പാട്ട് കേട്ടാലോ?

അനുഭവങ്ങളാണ് അറിവുകൾ. പാഠപുസ്തകങ്ങളിൽ നിന്ന് എന്തൊക്കെ പഠിച്ചാലും, സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് എന്തൊക്കെ തിരഞ്ഞാലും, അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കുന്ന അറിവുകൾ കൂടി ചേർന്നാലേ അതിനൊരു കരുത്തുണ്ടാവൂ. ഒരു ബൊഹീമിയൻ കവിതയാണ് ഓർമ്മ വരുന്നത്. നീന്തിയവരോ മുങ്ങി മരിച്ചുപോയി, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ചു കടന്നു. പരീക്ഷ ലക്ഷ്യം വച്ച് ജനറൽ നോളജ് കാണാതെ പഠിച്ച് ഉത്തരം എഴുതിയുണ്ടാക്കുന്ന മാന്യതകൾ, പലതും പാഴായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും ഏറ്റവും നീളം കൂടിയ നദിയും വലിപ്പം കുറഞ്ഞ ഗ്രന്ഥവും ആദ്യത്തെ ഗവർണറും ആദ്യത്തെ വനിതാ പൈലറ്റും കാണാതെ പഠിച്ച് പാസ്സാകുന്ന ഉദ്യോഗസ്ഥന് ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ഒരു പാട്ട് കേട്ടാലോ?